0: വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
0: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി ഓടിത്തളർന്നു

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഈസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. പണ്ട് പഠിച്ച പാഠങ്ങൾ പിന്നീട് നാം ഓർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് ഇപ്പോ ഈ ഷോ ചെയ്യാൻ വരുമ്പോഴാണ് ഏറ്റവും അധികം ആവശ്യമായി തീരാറുള്ളത്. എത്രയോ പണ്ട് പഠിച്ച ഒരു പാഠപുസ്തകത്തിലെ ഒരു കൊച്ചു കവിത ഈ ഇടയ്ക്ക് പേജുകൾ മറിച്ചു നോക്കിയ സമയത്ത് കണ്ടുകിട്ടി. അതായത്, ഒരു കുക്കൂണിൽ നിന്നും ഒരു പുഴു പൂമ്പാറ്റയായി മാറുന്നതിന്റെ ആ ഒരു മെറ്റമോർഫോസിന്റെ ആ ഒരു ശാസ്ത്ര തത്വം എത്ര കാവ്യാത്മകമായിട്ടാണ് അന്ന് കുട്ടിക്കവിതയായിട്ട് നാം പഠിച്ചത്. കുറച്ചു പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും, പക്ഷെ ഇപ്പോൾ ഇവിടെയുള്ള തലമുറ ഡെഫിനറ്റ്ലി അത് ഓർക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരാൾ ഈ പ്രോഗ്രാം കേട്ടാൽ അവർക്കൊരു പക്ഷെ അതിശയം തോന്നിയേക്കും. എത്രയോ വർഷങ്ങൾ മുമ്പ് ഒരു കവിതാരൂപത്തിലാണ് അത് എഴുതി പിടിപ്പിച്ചത്. എന്താണെന്നോ ആ കവിത, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതെങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി, അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വിടരും ചിറകുകൾ വീശി, പുറത്തു വന്ന് അഴകുതുടിക്കും പൂമ്പാറ്റത്തളിരായി, വിടർന്നു വിലസും പനിനീർപ്പൂവിൽ പറന്നു പറ്റിയിരുന്നു, പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു. ബട്ടർഫ്ലൈയുടെ ബ്യൂട്ടി അന്ന് പഠിച്ചതാണ്. അതിങ്ങനെ പാറി പറന്ന് ഒരു കുക്കൂണിൽ പുഴുവിൽ നിന്നാണ് വരുന്നതെന്നുള്ള സങ്കല്പം നമുക്ക് ദഹിക്കാൻ തന്നെ അന്ന് പ്രയാസമായിരുന്നു. ഇത്ര ഭംഗിയുള്ള ചിത്രശലഭം പാറി പറന്ന് നമ്മുടെ ഗാർഡൻസിലൊക്കെ ഇങ്ങനെ കറങ്ങി പൂവിൽ വന്ന് പൂന്തേനുണ്ണുന്നത് വരെ നാം ആ ഒരു ശാസ്ത്ര തത്വം ഈ ഒരു കുഞ്ഞി കവിതയിൽ പഠിച്ചത് എത്രയോ വർഷം മുമ്പാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ബാല്യത്തിന്റെ മധുരമുള്ള ഓർമ്മകളിൽ എന്നും എന്നും പുതുമ നഷ്ടപ്പെടാതെ നാം നിർത്താൻ ശീലിക്കുക. പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ഇതുണ്ടാവണം എന്ന് നിർബന്ധമില്ല. പുതിയ മലയാള പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാൽ പോലും ഇത്തരം കവിതകൾ വരുന്നത് വിരളമായി തോന്നിയേക്കാം നമുക്ക്. എന്നാലും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അതെന്നും നെഞ്ചോട് ചേർക്കാൻ നാം മറക്കരുത്. കാരണം ന്യൂ സ്കൂൾ ബെൽ, ഇനി പറയാലോ സ്കൂൾ തുറക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 31 UAE സ്കൂളുകളെല്ലാം റീ ഓപ്പൺ ചെയ്യുന്നത്. അതിന് ഇനി വലിയ താമസമില്ല. വെറും 4-5 ആഴ്ചകൾ മാത്രമാണ്. ദ കൗണ്ട് ഡൗൺ വിൽ ബി ഓവർ. പുതിയൊരു എക്സൈറ്റ്മെന്റിൽ പുതിയ പ്രതീക്ഷകളോടെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ കടിഞ്ഞാണെന്ന് പറയുന്നത് പേരൻസിന്റെ കയ്യിലാണ്. ഇത്തരം ഓർമ്മകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പുതിയൊരു വാക്ക് പഠിക്കുകയായിരുന്നു. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഏജ് മാറി വരുമ്പോ പുതിയത് പഠിക്കാനുള്ള ആ ഒരു ആകാംക്ഷ എന്നും നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിൽ അത്തരം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നോട്ട് പോകരുത്. അപ്പൊ പറഞ്ഞു വന്നത് പുതിയൊരു വാക്ക്. ഇതുവരെ ഞാനത് കേട്ടതില്ല, മറ്റാരും പറയുന്നത് കേട്ടിട്ടുമില്ല. ഹോപ്പനോ പോനോ പോനോ. വളരെ രസമുണ്ട് പറയാൻ അല്ലേ, എഴുതാനും നല്ല രസമുണ്ട്. HOOPONO PONO പോണോ പോണോ, അതോ എന്താ ഹോപ്പനോ പോണോ പോണോ, നമ്മൾ എന്താ ഒരു അർത്ഥമില്ലാത്തൊരു വാക്കാണല്ലോ എന്ന് തോന്നിപ്പോവും. എന്നാൽ 1000 അർത്ഥം കുടികൊള്ളുന്ന ഒരു ചെറിയ ഒരു വാക്കാണ്. ഐ ഡോണ്ട് തിങ്ക് സോ ഇതൊരു ഇംഗ്ലീഷ് വേർഡ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഇംഗ്ലീഷിലാണ് നമ്മൾ എല്ലാവരും അത് പറയുന്നത്. ഹവായിയൻ പുരാതന രീതിയിലുള്ള ഒരു ചിന്തയെയാണ് ഹോപ്പനോ പോണോ പോണോ എന്ന് പറയുന്നത്. ഒരു പുരാതന ആത്മീയമായ പരിശീലനമാണത്. ഇറ്റ്സ് എ ട്രെയിനിങ് പ്രോസസ്. അതായത് ക്ഷമാശീലം തന്നെയാണ് അതിൽ ബേസിക് ആയിട്ട് വരുന്നത്. ക്ഷമയിലൂടെ ശക്തിയിലൂടെ മനസ്സിനെയും ബന്ധങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. അത് നമ്മൾ വളരെ ഫാസ്റ്റ് ലൈഫിൽ ഇതൊക്കെ വിട്ടുപോകും. നമ്മൾ മേ ബി നമ്മൾ അതൊക്കെ പരിശീലിക്കുന്നുണ്ടാവുമോ എങ്കിൽ പോലും ശാസ്ത്രീയമായി ഒന്നും ചെയ്യുന്നില്ല. അത് വരുന്നു, വികാരങ്ങൾ വരുന്നു, നമ്മൾ ചിലപ്പോൾ ആ സമയം ദേഷ്യപ്പെടുന്നു, ചിലപ്പോൾ പുറത്തുനിന്ന് വരാം, ചിലപ്പോൾ ഒരു സോറി പറഞ്ഞെന്ന് പറയാം. പക്ഷേ അതിന്റെ ആ ശാസ്ത്രീയ തത്വം കൂടി അറിഞ്ഞിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ചിന്തകൾ വഴിമാറി പോകില്ല എന്നാണ് ഹോപ്പനോ പോനോ പോനോ എന്ന ഈ പുരാതന ആത്മീയ തത്വശൈലി പറയുന്നത്. അപ്പോ ക്ഷമയാർജിക്കുക എന്ന ഒരു രീതി പലർക്കും അഭികാമ്യമല്ല. പെട്ടെന്ന് ദേഷ്യപ്പെടാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആർക്കാണ് വികാരങ്ങളുടെ വിക്ഷോഭം ഇങ്ങനെ നമ്മുടെ ശീലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? പണ്ടുകാലത്ത് കുടുംബങ്ങളിലും അതുപോലെ സമൂഹത്തിലും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ഹേർട്ടാവുന്ന ഫീലിങ്സ്, ഇതൊക്കെ പരിഹരിച്ച് ഐക്യവും സമാധാനവും പുനഃസ്ഥാപിക്കുന്ന ഒരു രീതി കുടുംബത്തിലെല്ലാവരും തമ്മിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ചുറ്റും ഇരുന്ന് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അന്നത്തെ പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ പറഞ്ഞ് മുറിവുണക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പല വീടുകളിലും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല. പലരും പല രീതി, മേ ബി ഫോൺ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ. അപ്പം പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ശൈലി തന്നെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇതൊരു ഒരു സമാധാനമായും സ്വന്തം ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കും സെൽഫ് മോട്ടിവേഷനിലേക്കും നയിക്കുന്നതിനായി ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ് ഈ ഹോപ്പനോ പോനോ പോനോ. അതായത് നമ്മൾ 4 വാക്കുകൾ കാണാതെ പഠിക്കുക, അത് മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു വെക്കുക. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നു പോയാൽ ഐ ആം സോറി എന്ന് പറയാൻ പഠിക്കുക. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അവനത് ക്ഷമിക്കുന്നതോടെ നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന ആളും ഒരു പക്ഷെ അലിഞ്ഞു പോയേക്കാം. അവന്റെ ഉള്ളിൽ ആളിക്കത്താൻ നിന്ന ഒരു തീ പോലും ചിലപ്പം കെട്ടുപോയേക്കാം. പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയാൻ പഠിപ്പിക്കുക. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ആളുടെ കല്ല് ചവിട്ടിയെന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോറ് തുറക്കുമ്പം മറ്റൊരാളുടെ സൈഡിൽ തട്ടിയെന്ന് വരാം. നമ്മൾ നോർമലി ഓ നാക്കിയിട്ടങ്ങ് പോകും, കെയർ കൊടുക്കത്തില്ല. അതുപോലെ താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. എന്ത് ചെറിയ കാര്യത്തിലായാലും, നോട്ട് അലോൺ ബിഗ് തിങ്സ്, ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും നന്ദി പ്രകാശിപ്പിക്കാൻ പഠിപ്പിക്കുക. അതുപോലെ പേരൻസിനോട്, സുഹൃത്തുക്കളോട്, ഫ്രണ്ട്സിനോട് മാത്രമല്ല, സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ്, ഐ ലവ് യു എന്ന് പറയാൻ പഠിപ്പിക്കുക. ഭയങ്കര മടിയാണ് നമുക്കത് പറയാൻ. നമ്മുടെ നാവിൻ തുമ്പിൽ വന്നാൽ പോലും അതെടുത്തു പറയാൻ മടിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ എത്രയോ പ്രാവശ്യം പറയേണ്ടി വന്ന സന്ദർഭങ്ങളിൽ പോലും പറയാതിരുന്നിട്ടുണ്ടാവാം. ഓപ്പൺ അപ്പ്, പറഞ്ഞേ മതിയാകൂ, പറഞ്ഞു നോക്കൂ, അപ്പോഴറിയാം ആ ഒരു വ്യത്യാസം.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: Who is the most beautiful person? ആരാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി? ഒന്ന് കണ്ണാടി നോക്കൂ, നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ? ആ, നമുക്ക് നമ്മെ കുറിച്ച് നല്ല മതിപ്പുണ്ട് അല്ലേ? മോശമല്ല, ആ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശംസ, ആത്മപ്രശംസ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടായേക്കാം. വളരെ റെയറായിട്ടാണ് എല്ലാം നെഗറ്റീവ് തോട്ട്സിലേക്ക് ആളുകൾ എത്തിച്ചെല്ലുന്നത്. പക്ഷെ ആ ഞാൻ കുഴപ്പമില്ല, ഞാൻ മോശമില്ല, പാറ്റ് ഓൺ ദ ഷോൾഡർ സ്വന്തമായി തന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൗന്ദര്യം എന്നത് നമ്മൾ കൂടുതലും കാണുന്നത് ബാഹ്യ സൗന്ദര്യത്തിനാണ് നമ്മൾ അളവുകോൽ കൊടുക്കുന്നത്. ആ ഒരു ആന്തരിക സൗന്ദര്യം കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പുറമേയുള്ള പിന്നെ ചന്തമായിട്ടൊക്കെയാണ് നമ്മളത് പറയുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾ. പക്ഷേ ആന്തരിക ബ്യൂട്ടി, ദ ഇന്നർ ബ്യൂട്ടി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാഹ്യ സൗന്ദര്യത്തിനും തിളക്കമേറുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഈ ഇടയ്ക്കൊന്ന് വായിച്ചു. ഒരാളുടെ വിജയത്തിന്റെ, ഈവൻ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ കരിയറിന്റെ സക്സസ് പോലും, ആ ഒരു റേറ്റിംഗ് പോലും, അതിന്റെ ഒരു മാനദണ്ഡം പോലും ഒരിക്കലും ബാഹ്യ സൗന്ദര്യത്തിലല്ല എന്നാണ് കരുതപ്പെടുന്നത്. സൗന്ദര്യമുള്ള എല്ലാവരും വിജയിക്കണമെന്നില്ലല്ലോ, അതാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആത്മവിശ്വാസം, സ്ഥിരമായ ഉത്സാഹം, കൺസിസ്റ്റൻസി, ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അർപ്പണ മനോഭാവം, ഇതെല്ലാം ഒട്ടനവധി കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം ബാഹ്യ സൗന്ദര്യമുള്ള ഒരാളെക്കാളും പതിന്മടങ്ങ് മികച്ചതായിരിക്കും. ആ ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും ബ്യൂട്ടി എന്നത് മാത്രം നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ഒരു അളവുകോലാക്കേണ്ടതില്ല. പക്ഷേ അതിൽ വലിയൊരു ക്വാളിറ്റി ഉണ്ട്, ഇല്ലാതില്ല അല്ലെ. അതിന്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്മൈൽ, ഒരു നല്ലൊരു രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ദ ഓറ എന്ന് പറയും, ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്നതാണത്. അതിന് ബാഹ്യ സൗന്ദര്യം ആവശ്യമില്ല, ആ പേഴ്സണാലിറ്റിയുടെ ജ്വലനമാണത്, തിളക്കമാണത്, ദ ഷൈനിങ് ഓഫ് ദ പേഴ്സണാലിറ്റി. അതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാള് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും, നാച്ചുറലി അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചിലർക്കത് നാച്ചുറൽ ആയിട്ട് വരും, പക്ഷെ ചിലര് ചെയ്താൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നും, ഫേക്ക് ചെയ്യുന്നതായിട്ട് തോന്നും അല്ലെ. ആ ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ടത്. അത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ മൈൻഡ് സെറ്റ്. അത് ആന്തരികമായി തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം ആണ്. ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ക്യാപ്ഷൻ, ഒരു കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാം സാർ. അദ്ദേഹം തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം പലപ്പോഴും നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാകും, പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു സാഹചര്യത്തിൽ അത് പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ദ ഇന്നർ ബ്യൂട്ടി, ദ ടാലന്റ്, ദ കോൺഫിഡൻസ്, ഇതേക്കുറിച്ചൊരു ചോദ്യം ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത്, ഐ എം നോട്ട് എ ഹാൻസം ഗായ് ബട്ട് ഐ ക്യാൻ ഗിവ് മൈ ഹാൻഡ് to someone who needs help. Beauty is in the heart, not on the face. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake up call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You are tuned into Home 92.2 FM. Home is a feeling. മഴയിലും വെയിലും കൂടാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.

0: ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സമരക്കാർക്കെതിരായ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പുമായി CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. വമ്പൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്നും അഭിജിത്ത്. പ്രതിഷേധക്കാർക്കെതിരായ FIR ഉടൻ പിൻവലിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കും. സമരക്കാർക്കെതിരായ FIRകളിൽ നടപടി തുടരാമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ആശങ്കാജനകവും അംഗീകരിക്കാനാകാത്തതുമെന്നും CJP. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് CJP. ഉറപ്പുകൾ എഴുതി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര നടപടി FIRകളായി മുന്നോട്ടു പോകുമെന്നും വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ സ്വീകരിക്കരുത് എന്നും സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 13 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കേസിന്ന് പ്രത്യേക അതിവേഗ കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമം, പൊതുപരീക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1.5 മാസം നീണ്ട അന്വേഷണം പൂർത്തിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ പ്രതി ചേർത്തിരിക്കുന്നവർ നേരത്തെ തന്നെ അറസ്റ്റിലായവരാണ്. ഡൽഹി, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. NTA ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എത്തിയവർ ഉൾപ്പെടെയാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും നീറ്റ് പരീക്ഷാ സംവിധാനത്തിന്റെയും തുടർച്ചയായ പരാജയങ്ങളും ചോദ്യപേപ്പർ ചോർച്ചകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വേണുഗോപാൽ രംഗത്തെത്തിയത്. SFI നേതാവ് ഐഷി ഘോഷിനെ തെരഞ്ഞ് ഇന്നലെ രാത്രി വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന സമീപം വീണ്ടുമെത്തി. പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇന്ന് പട്യാല ഹൌസ് കോടതിയിൽ അറസ്റ്റ് വാറന്റിനെതിരെ സമീപിക്കും. പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയുള്ള പോലീസ് നടപടി സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിഷയം പാർലമെന്റിലും ഉയർത്തിയേക്കും. പാർട്ടി ആസ്ഥാനത്ത് കയറിയുള്ള നടപടി ഇടതു നേതാക്കൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് MP. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു രാഷ്ട്രീയ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട കേസ് ഓഗസ്റ്റ് 6 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യവും പരിഗണിക്കും. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാടാണ്. ലഹരി വാങ്ങാൻ എത്തുന്നവർക്ക് ജിജിലിന്റെ ഗൂഗിൾ പേ സ്കാനർ നൽകി. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 4 പേർ, 3 പേർ അധ്യാപികമാരാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം തടഞ്ഞെന്ന US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ 1-ലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. എല്ലാം വിജയകരമായി തടഞ്ഞെന്ന് US സെൻട്രൽ കമാൻഡർ XL കുറിച്ചു. അതേസമയം ഇറാഖിലെ ഇറാൻ അനുകൂലികൾക്കെതിരെ US സൌദി സംയുക്ത ആക്രമണം നടത്തി. കിഴക്കൻ ഇറാഖിലെ നിരവധി ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ തകർത്തതായും സെൻട്രൽ കമാൻഡർ വ്യക്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ഗുർവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഗുർവീർ സിംഗ് സ്വന്തമാക്കി. ഹോർമോസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 7:05.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 34°C, അന്തരീക്ഷ ഈർപ്പം 65%.
2: Weather update.
1: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ജൂലൈ 29 ബുധനാഴ്ച. അങ്ങനെ നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല ചൂടുള്ള വാർത്തകൾ കേൾക്കാനായി പത്രത്തിന്റെ ലോകത്തിലേക്ക് നമുക്ക് പോവാം. വെരി ഗുഡ് മോർണിംഗ് മിനിപത്മ.
1: വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. ഈ പാട്ട് കേട്ടിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അക്ഷയോട് ചോദിക്കുന്നു, കടുവയിലെ സിനിമ പാട്ടല്ലേ? കാരണം ഇന്ന് ചോദിക്കാൻ കാര്യം എനിക്കൊരു സംശയം, ഞാൻ പറഞ്ഞ അബദ്ധാവുന്ന് കടുവകൾ കുറയുന്നു. ഇന്ന് കടുവകൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. വേട്ടയാടിൽ ആവാസ വ്യവസ്ഥയുടെ നഷ്ടം തുടങ്ങിയ ഭീഷണികൾ കാരണമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവി ഇനമാണ് കടുവകൾ. അവയുടെ ജനസംഖ്യ കുറയുന്നതിന് മനുഷ്യരാണ് പ്രധാനമായിട്ടും ഉത്തരവാദികൾ. കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ 97% കടുവകൾ ഭൂമിയിൽ ഇല്ലാതായെന്നും ഏകദേശം 3000 മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ വിഷയം ഗൌരവമായിട്ട് എടുക്കുകയും അങ്ങനെ 2010 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ കടുവ ഉച്ചകോടി വരെ ചേരുകയും ഉണ്ടായി. അപ്പോൾ കടുവകളുടെ ദിവസമാണെന്ന്, കടുവകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നു എന്ന വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ കടുവകളുടെ ജനസംഖ്യയുടെ 70% ഇന്ത്യയിലായതുകൊണ്ട് തന്നെ അവയുടെ സംരക്ഷണത്തിനായിട്ട് വിവിധ പദ്ധതികൾ രാജ്യത്തുണ്ട്. 70% ലോകത്തിലെ കടുവകൾ നമ്മുടെ ഇന്ത്യയിലാണ് അക്ഷയമുള്ളത്. അതൊരു ഒരു ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണക്ക്. അപ്പൊ നമ്മുടെ ഇന്ത്യ വലിയൊരു ജൈവ വൈവിധ്യത്തിന്റെ ഒരു നാടാണ്.
0: തീർച്ചയായിട്ടും നമുക്കും അറിയാം, നമുക്ക് പെരിയാർ ടൈഗർ റിസർവ് സെന്റേഴ്സ് പോലെ ഒരുപാട് കടുവ സങ്കേതങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന് സത്യം പറഞ്ഞാൽ പ്രിസർവ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത് എന്നുള്ളതിന് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇനി ഹണ്ടിങ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതൊക്കെ കാട്ട് കൊള്ളക്കാരാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: എന്തായാലും ഇന്നലെ പാർലമെന്റിൽ കൊടിഞ്ഞ, അല്ലെങ്കിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന ഒരു ദിവസമാണ് ബില്ലിനെ ചൊല്ലിയിട്ട്, അതുപോലെ കുട്ടികൾക്കെതിരായിട്ടുള്ള സമരത്തിനെ ചൊല്ലിയിട്ട് പൊതുവിദ്യാഭ്യാസ ബില്ലൊക്കെ ആ സമയത്താണ്. നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവ്, വനിതാ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപകാല ഇന്ത്യയിൽ നമുക്ക് സുഷമ സ്വരാജിനെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. കഴിഞ്ഞ ദിവസം സുഷമ സ്വരാജിന്റെ മകൾ ലോക്സഭയിൽ ഉന്നയിച്ച ഒരു വാക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജൻസികൾക്കിടയിൽ അവരൊരു സ്ലാങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പൊതുപരീക്ഷയുടെ ബില്ലിന്മേൽ പാർലമെന്റിൽ ചർച്ച നടക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ ബാസുരി സ്വരാജ് എന്നാണ് അവരുടെ പേര്. ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ MP ആണ്. അവര് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ജൻസി വാക്കാണ് ചർച്ചയായത്. പരീക്ഷാ സമ്പ്രദായത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലോക്ക് ചെയ്തു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നിയമനിർമ്മാണത്തിലൂടെ അത് പരിഹരിച്ചു എന്ന വാക്കാണ്. അപ്പൊ ക്ലോക്ക് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണാത്തതോ ശ്രദ്ധിക്കാത്തതോ ആയ ഒരു കാര്യം കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് പറയുന്നതിനെയാണ് ക്ലോക്ക് ഇറ്റ് എന്ന് പറയാം. ഒരാൾ പറഞ്ഞത് 100% ശരിയാണെന്ന് സൂചിപ്പിക്കാൻ പുതിയ തലമുറ ഉപയോഗിക്കുന്ന വാക്ക്. പക്ഷേ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ യു ക്ലോക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ജൻസികൾ ഉപയോഗിക്കുന്ന അവരുടെ ആക്ഷനൊക്കെ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഏതെങ്കിലും ജൻസികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജൻസി വാക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിയൽ, ശരി വയ്ക്കൽ, ഒരാൾ പറഞ്ഞതിനെ ശരി വയ്ക്കൽ. അതായത് പ്രധാനമന്ത്രി ആ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിരുന്നല്ലോ, അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% അതിൻ്റെ മർമ്മം അറിഞ്ഞിട്ട് പ്രധാനമന്ത്രി ആ വിഷയം പരിഹരിച്ചു എന്നാണ് ബാസുരി സുഷമ സ്വരാജ് അവർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ തരംഗമായിട്ട് മാറുന്നുണ്ട്. നേരത്തെ തന്നെ തരംഗമാണ് ജൻസികൾക്കിടയിൽ, ജൻസികളല്ലാത്ത നമ്മൾക്കിടയിൽ ഇപ്പോൾ അത് വലിയ രീതിയിൽ തരംഗമാകുന്നു എന്ന് വേണം പറയാൻ.
0: തീർച്ചയായിട്ടും ഒരുപാട് വാച്ചുണ്ട്, അങ്ങനെ നമുക്ക്
1: രസകരമായിട്ടുള്ള വാക്കുകളുണ്ട് ഇവരുടെ ഇടയിൽ. ഇപ്പം മാത്രമല്ല ഇവരെല്ലാം ഷോർട്ടാക്കിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇവരെന്താണ്, ഐ ഡോണ്ട് നോ എന്നൊന്നും ഇല്ലല്ലോ ഇവർക്ക് ID. ബാക്കി നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എല്ലാം ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കിയാ പറയുന്നത്. പക്ഷെ ഇവരുടെ ലോകം വലുതാണ്.
0: ജെൻസികളിലും ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ജെൻസികളിലേ ഉള്ളൂ കേട്ടോ ഇത്.
1: ഈ പ്രശ്നമില്ല, ആദ്യത്തെ പ്രശ്നമില്ല. 1997 ജനിച്ച ഒരു ജെൻസി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, ഒരു പാവം ജെൻസി, ഇതൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല.
0: അല്ല, അതൊരു 2000, 2002, 2005 വരെ ഒന്നും വിഷയമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഉള്ള ഇപ്പോഴത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് ഏറ്റവും വലിയ പുതിയ വേർഡ്സുകൾ അവർ കൊണ്ട്. ഒരു പറയാൻ പറ്റത്തില്ല, നാളെ ഇതൊക്കെ ഡിക്ഷണറിയിൽ വന്നു കഴിഞ്ഞാലോ
1: കാരണം അവരുടെ ഇത് അവരുടെ കാലല്ലേ എന്ന് പറഞ്ഞ പോലെ അവരുടെ കാലത്ത് അവരുടെ വാക്കുകൾ ചർച്ചയാവും, അത് സ്വാഭാവികമാണ്. എന്തായാലും വിദ്യാർത്ഥികളെ വെറുതെ വിടുക. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുത്, അവരെ കരുതൽ തടങ്കലിലോ തടങ്കലിലോ വയ്ക്കരുത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് വിലക്ക് ബാധകമല്ല. 6 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും അകത്താക്കിയിട്ടുണ്ടെങ്കിൽ, സമരത്തിൽ പങ്കെടുത്തവരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടണമെന്ന്. അത് ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി ആ ഒരു ലെറ്റർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയില്ല. മറ്റ് സംസ്ഥാനങ്ങളും സമാനമായിട്ട്, കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുള്ളൂ.
0: നമ്മുടെ നാട്ടിൽ മഴ ഭയങ്കരമായിട്ട്
1: യെല്ലോ അലർട്ട് കുറേ ജില്ലകളുണ്ട്.
0: വയനാട്ടിൽ ഇന്ന് ആക്ച്വലി പ്രത്യേകിച്ചും മേപ്പാടി പഞ്ചായത്തിലെ 5 വാർഡുകളിലെ സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധി കൊടുത്തേക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുന്ന മഴ ഇച്ചിരി ഭീകരമാണ്. എല്ലാ വട്ടവും നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലെ മഴകളാണ് നല്ല ശക്തമായിട്ട് കനക്കുന്നത്. അപ്പൊ എന്തായാലും 7 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലർട്ട് കൊടുത്തിരിക്കുന്ന ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: കർക്കിടക മാസമാണ്, അപ്പൊ കർക്കിടക മാസത്തിൽ ഇങ്ങനെ കറുത്തിരുണ്ട് അങ്ങനെ കെട്ടി പെയ്യുന്നൊരു മഴയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്, ഉരുൾപൊട്ടൽ ഉണ്ടായത്, ചുരൽമല ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ നടന്ന ഒരു കാലമാണിത്.
0: 2018 പ്രളയം ഓഗസ്റ്റ് 15-16 ഇത് കേറുന്നത്
1: ശരിക്കും. അതെ, ആ ഒരു പ്രളയകാലത്തിന്റെ ഒക്കെ ഓർമ്മയുണ്ട്. ആദ്യ പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ, അപ്പൊ അത് അടുത്ത പ്രളയം വരുന്നു. അപ്പൊ പ്രളയത്തിൽ നിന്ന് നമ്മൾ മോചിതമല്ല. പിന്നെ നമ്മുടെ പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അസം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇഷ്ടമുള്ളൊരു വ്ളോഗർ ഉണ്ട് ദിൽഷാദ്, അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തേക്കും വന്നിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരട്ടെ, കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ വന്ന കിണറൊക്കെ കുഴിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന പേരിന് അർത്ഥം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് വിവരമില്ല, അത് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. എവിടെയെങ്കിലും അദ്ദേഹത്തെ കാണുന്നവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞു എന്ന ഒരു സന്തോഷ വാർത്ത ഇന്നത്തെ ദിവസത്തിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ദിവസം തുടങ്ങുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എയിംസിന് കേന്ദ്രത്തിന്റെ ഉറപ്പ് നൽകി എന്ന് പറഞ്ഞു കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് 100 MBBS സീറ്റ് വരെ അതിനകത്ത് പ്രവേശനം ഉണ്ടെന്നുള്ള
1: മുരളീധരൻ ഉറപ്പ് നൽകി അല്ലേ?
0: അത് ഇത് മുരളീധരനാണോ?
1: മുരളീധരന് ഉറപ്പ് നൽകി. അതുപോലെ കുറ്റിപ്പുറത്ത് ആ വലിയൊരു അപകടം ഉണ്ടായിരുന്നില്ലേ അക്ഷയ്? അപ്പോ അതില് പിന്നെ അപകടം ഉണ്ടായ അതിന് എന്താണ് ഇടയാക്കിയതെന്നൊക്കെ ചൊല്ലിയിട്ട് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. ബസ് പാഞ്ഞത് 130 കിലോമീറ്റർ വേഗത്തില്. ഒന്ന് ആലോചിക്കാം, നമ്മള്
0: അങ്ങനെ
1: അതാണ് ചോദ്യം, എങ്കെ സ്പീഡ് ബ്രേക്കർ? അമിത വേഗവും മഴയും വില്ലനായി എന്ന് പറയുന്നു. ഞായറാഴ്ച കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് അപകടത്തിന് തൊട്ടു മുൻപ് സഞ്ചരിച്ചത് 130 കിലോമീറ്റർ വേഗത്തിൽ. അത്ര മനോഹരമായിട്ടുള്ള റോഡാണ്, ഒന്ന് ചവിട്ടി പോകും. പക്ഷെ ഈ ചോദിച്ചതുപോലെ എവിടെയാണ് ഈ സ്പീഡ് ബ്രേക്കർ എന്ന ചോദ്യം. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് രൂപീകരിച്ച നാറ്റ്പാക്ക്, NHAI, മോട്ടോർ വാഹന വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ബസിന്റെ വേഗം സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. 6 വരി പാതയിലെ നിരീക്ഷണ ക്യാമറകളുടെ കുറ്റിപ്പുറത്തുള്ള കൺട്രോൾ റൂമിൽ നിന്നാണ് അന്വേഷണ സംഘം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചത്. ഈ വലിയ വാഹനങ്ങൾക്ക് അനുവദിച്ച വേഗം ഇവിടെ 50 കിലോമീറ്റർ ആണെന്ന് ഓർമ്മ വേണം. അപകടം നടന്ന അത്താണി ബസാർ സർവീസ് റോഡിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് ബസിന്റെ വേഗം 130 കിലോമീറ്റർ. അപ്പൊ എത്ര മടങ്ങാണ്, 50 അനുവദിച്ചെടുത്ത് 150 പറയുമ്പോൾ 3 മടങ്ങ് വേഗതയിലാണ് ആ ബസ് സഞ്ചരിച്ച്. അതിന്റെ ഒപ്പം തന്നെ മഴയും പെയ്യുന്നു, റോഡിന്റെ ആ ഒരു സ്ലിപ്പറി അവസ്ഥയും കൂടി കണക്കിലെടുത്തപ്പോഴാണ് അപകടം ഉണ്ടായിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും അല്ല, ഇത് നമ്മുടെ നാട്ടിലെ ക്യാമറയുടെ ഇപ്പോൾ AI ക്യാമറ ഉരുവട്ടത്ത് കൊണ്ടുവന്നു, അതിന് ഒരു പ്രൊക്യൂർമെന്റിന് ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്നു, ഇതൊന്നും യൂസ് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഒരു കാലത്ത് സ്പീഡ് ബ്രേക്കർ സ്കൂൾ ബസ്സുകൾക്ക് ഉൾപ്പെടെ എല്ലാത്തിനും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്നും യൂസ് ആവുന്നില്ല എന്ന് തന്നെയാണ് പറയാം. 3000 കോടിയുടെ ശമ്പള തട്ടിപ്പ്, BJP നേതാവ് പിടിയിൽ, അധ്യാപകരുടെ പേരിൽ തയ്യാറാക്കിയത് 150-ലേറെ വ്യാജ അക്കൗണ്ടുകൾ.
1: അധ്യാപകരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് സ്കൂളുകളെയും കോളേജുകളെയും കേന്ദ്രീകരിച്ചിട്ട് മാത്രം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്താൻ കൂടുതൽ സാധ്യതയുള്ള എളുപ്പമുള്ള ഒരു മേഖലയാണ് ഒന്ന് വിദ്യാഭ്യാസ രംഗം, ഒന്ന് ആരോഗ്യരംഗം. ഈ രണ്ടുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത്. ആരോഗ്യരംഗത്ത് നടക്കുന്ന അഴിമതികളിൽ ചില്ലറയൊന്നുമല്ല. ഒരു ആശുപത്രി നമ്മളൊരു ചികിത്സയിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി ചികിത്സയിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയൊരു രോഗമായിട്ടോ അവയവങ്ങൾ ഇല്ലാണ്ടോ പലരും പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും ഈ അഴിമതിക്കെതിരെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നടപടി. ഇപ്പം ഇതാ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി തൂഫാന് പുറമെ അഴിമതി കണ്ടുപിടിക്കാൻ ഒരു പുതിയൊരു പ്രോജക്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. എന്നാലും പക്ഷെ തൂഫാന് ഒരു തുടർച്ചയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്പീഡ് എവിടെയോ കുറഞ്ഞതുപോലെ ഉണ്ട്. നമ്മൾ അധ്യാപികമാരുടെ ആ ഒരു കേസ് ഇന്നലെ പറഞ്ഞില്ലേ, MDMA, അതിൽ 3 അധ്യാപികമാരായിട്ട് ഇന്നലെ വരെ 2 പേരായിരുന്നു, ഇപ്പൊ 3 പേരായി. ഇത് കൂടാതെ ഒരു ഡെലിവറി ബോയിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡെലിവറി ബോയുടെ അക്കൗണ്ട് നോക്കിയപ്പോൾ 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. മയക്കുമരുന്നുകൾ MDMA ഒക്കെ എത്തിക്കുന്നത് ഈ ഡെലിവറി ബോയ് ത്രൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴിയാണ്.
0: രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളെ വെറുതെ ഞങ്ങൾ പിടിച്ചു നിർത്തി ചെക്ക് ചെയ്യാൻ ഇട വരുത്തരുത് എന്നുള്ള ഒരു കാര്യം അല്ലേ. അല്ല, ഇത് വളരെ ഇതിലായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളുടെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞാലും പലപ്പോഴും ഈ ചില ഡോക്ടേഴ്സ് ഒക്കെ ടാർഗറ്റ് ആവുകയാണ്. അതായത് രോഗികളെ കൊണ്ട് ഇത്ര ഇതൊക്കെ ചെയ്യിക്കണം, ടെസ്റ്റുകൾ ചെയ്യണം, അത് ഡോക്ടേഴ്സിനെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരുന്നുണ്ട് പലപ്പോഴും. ഈ അഴിമതി അത് വളരെ നല്ലൊരു കാര്യമാണ്.
1: എന്തായാലും രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റും നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്നത്. ആദ്യം തൂഫാൻ, അത് സമൂഹത്തെ പുതിയ തലമുറയെ കാർന്ന് രംഗത്ത് നിന്ന് മയക്കുമരുന്നിനെതിരെ, രണ്ടാമത് കൊണ്ടുവരുന്ന അഴിമതി, അതെല്ലാ രംഗത്തും ഉള്ളതാണ്. ആ അഴിമതിക്കെതിരെ ഒരു വലിയ പ്രോജക്റ്റ്. എന്തായാലും ഇതിനൊക്കെ ഫലം കാണണം, ഇതിന് തുടർച്ചയുണ്ടാവണം. ഉദ്യോഗസ്ഥരുടെ ഏറ്റവും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടപ്പാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോക്രസിയാണ് ഈ കാര്യത്തിൽ നമ്മുടെ സർക്കാരുകൾ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കേണ്ടത്. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത്. കാരണം ഈ ബ്യൂറോക്രസിനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് അഴിമതി കൊടുത്ത്, കോഴ കൊടുത്ത്, അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ആര്? രാഷ്ട്രീയക്കാരും നോക്കും, വലിയ ബിസിനസ്സുകാരും നോക്കും, ഈ പറഞ്ഞ പോലെ വലിയ വലിയ ആരോഗ്യ കേന്ദ്രങ്ങളും നോക്കും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു കാലണ പോലും ഞാൻ കൈക്കൂലി വാങ്ങില്ല, അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണം ഓരോ സിവിൽ സർവൻറ്റും അധികാരത്തിൽ അല്ലെങ്കിൽ സർവീസിലേക്ക് പോകേണ്ടത്. പക്ഷേ പണം കാണുമ്പോൾ പലർക്കും ബാക്കിയെല്ലാം എത്തിക്സ് മറന്നു പോവുകയാണ്.
0: തീർച്ചയായിട്ടും. മറ്റൊരു ന്യൂസ് ഇതുപോലെ തന്നെ, നവജാത ശിശുവിനെ വിൽപ്പന,
1: അയ്യോ 2 ലക്ഷത്തിന്റെ വിലയിട്ടപ്പോഴാണ് മനസ്സിലായതെന്ന്.
0: രണ്ടുപേര് ആ സംഘത്തിലെ അറസ്റ്റിലായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെ ഒരാള് മനസമാധാനമായിട്ട് നാട്ടിൽ ജീവിക്കും? ഈ എല്ലാ മേഖലയിലും സംശയ കണ്ണുകളോട് നോക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നാട് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിത് പത്രം തുറങ്ങുമ്പോൾ ജസ്റ്റ് കാണുന്ന വാർത്തകളാണ്. അത് ഞൊഴിഞ്ഞു കയറിപ്പോയി എവിടെന്നെങ്കിലും ഒരു വാർത്ത,
1: നല്ല വാർത്തകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തപ്പിപ്പോണത്. അല്ലാതെ എല്ലാം ഇതുപോലുള്ള വാർത്തകൾ, ആദ്യത്തെ ഒരു 10 വാർത്ത നിങ്ങൾ എടുത്തു നോക്കൂ, 8 വാർത്തയും അഴിമതിയുടെയോ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെയോ ബലാത്സംഗ റേപ്പ് ഈ കേസുകളല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് ഇങ്ങനെ നല്ല നല്ല, ഈ പറഞ്ഞ പോലെ നേരത്തെ ബാസുരി സുഷമ സ്വരാജ് പറഞ്ഞ ജെൻസി വാക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ സുപ്രീം കോടതി വിദ്യാർത്ഥികളെ വെറുതെ വിടുക എന്നൊക്കെ ഇങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് നല്ല രീതിയിൽ പറയാൻ വേണ്ടി രാവിലെ ശ്രമിക്കുകയാണ്. എന്തായാലും ലോക്സഭയിലേക്ക് BJP ഒരുക്കം തുടങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാർത്ത നേരത്തെ തന്നെ വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുന്നൊരുക്കം ആരംഭിക്കാൻ നിർദ്ദേശം കിട്ടിയതോടെ BJP സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള നേതാക്കളെ മണ്ഡലങ്ങളിൽ ചുമതലക്കാരായി നിയോഗിച്ചു. അവർ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ എന്ന് കേന്ദ്ര ഘടകത്തിന്റെ നിലപാട് വരാൻ വേണ്ടി പോവുകയാണ്. BJP ഒരു രീതി അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങളും വർഷങ്ങളും ഉണ്ടെങ്കിലും അവരത് മുൻകൂട്ടി കണ്ടിട്ട് അതിന് ഇപ്പോഴേ തുടങ്ങും. ബാക്കിയുള്ള പാർട്ടികൾ, കോൺഗ്രസ് ആയാലും ഇടതു പാർട്ടികളായാലും, സമയമാകുമ്പോൾ മാത്രം തയ്യാറെടുക്കുന്നു. BJP അങ്ങനെ തയ്യാറെടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെ അവർക്ക് സീറ്റ് കിട്ടിയിട്ട് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ട് അവർക്ക് വേരുറപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നേരിടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത് നോക്കൂ, അല്ലെങ്കിൽ ഉള്ള സീറ്റും ഉള്ള സ്ഥലങ്ങളും ഒക്കെ പോയിട്ട് അവിടെ BJP
0: കൈയടക്കും.
1: അത് വൻ പ്ലാനിങ്. കാരണം ലോക്സഭയിൽ അവർക്ക് ഇപ്പം സുരേഷ് ഗോപിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തടുത്ത ആ ഇത് വെച്ചിട്ട് അടുത്തേക്ക് കിട്ടാമെന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ടാവും. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ E20 പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പ്രസ്താവന നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സുരേഷ് ഗോപിയുടെ ഒരു സേവനം അവിടെ ഉണ്ട്. ഒരു സിനിമാ താരം എന്നതിലുപരി രാഷ്ട്ര സേവനത്തിലേക്കും സുരേഷ് ഗോപി നല്ല രീതിയിൽ ഇറങ്ങുന്നത് കാണുന്നുണ്ട്.
0: തീർച്ചയായും. സുരേഷ് ഗോപി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ മാർക്കറ്റ് അവിടെ AC ആവും, വലിയ രീതിയിലുള്ള മാർക്കറ്റ് ആയിരിക്കും ഡെവലപ്മെന്റ് പോകാൻ പോകുന്നത്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹത്തിന് കൊണ്ട് ഒരു 3 വർഷം അങ്ങനെ വേണം നമുക്ക് കാണാൻ.
1: ഏപ്രിൽ മാസത്തിൽ ഇതൊന്നും പറയുന്നില്ല. ഏത് ഏപ്രിൽ നിന്ന് പറഞ്ഞിട്ടില്ല, ഏത് കാലം പറഞ്ഞിട്ടില്ലല്ലോ. വരും, വരാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കാം നമുക്ക്.
0: തീർച്ചയായിട്ടും. US നിന്ന് വരുന്ന ഒരു വാർത്ത, ബേബി പൗഡർ വഴി ക്യാൻസർ, ജോൺസൺ ആൻഡ് ജോൺസണ് 50,000 കോടി രൂപ നഷ്ടപരിഹാരം വിട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. US നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പം ഈ സംഭവം നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പം പറഞ്ഞ പോലെ ഏത് സംഭവത്തിലും നമ്മളൊരു സംശയത്തിന്റെ രീതിയിൽ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ശരിക്കും പണ്ട് മുതലേ ആ വാർത്തകൾ ഇങ്ങനെ വന്നിരുന്നു. ഒരു കാലത്ത് ആ ഒരു പ്രോഡക്റ്റ് അധികം ആരും ഉപയോഗിക്കാറില്ല, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത US നിന്ന് വന്നിട്ടുണ്ട്.
0: എത്രയോ കുട്ടികൾ,
1: ആ മണം നമുക്ക് അതായിരുന്നല്ലോ, കുഞ്ഞുങ്ങളുടെ
0: മണമായിരുന്നല്ലോ.
1: നമ്മളെടുക്കും ചിലപ്പോൾ ആ സമയത്ത്, കാരണം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്യുവർ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളും എടുത്തിടും. കാരണം ഒന്ന്, ആ കുഞ്ഞുങ്ങളുടെ മണം നമുക്കും കിട്ടുന്നുള്ളൊരു ഇത്, രണ്ട്, അതിന്റെ ഒരു ഗുണമേന്മ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഈ കെമിക്കൽ കൂടുതലായിട്ടുണ്ടാവില്ല. ഈ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പക്ഷേ ഏറ്റവും കൂടുതൽ അതിലുണ്ട് എന്നാണ് പറയുന്നത്. നല്ലത് എന്ന് കരുതിയിട്ട് നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായിട്ട് വരുന്നുണ്ട് ചില ബ്രാൻഡുകൾ.
0: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ ദേശീയപാതയിൽ 24 മണിക്കൂറും വാഹന പരിശോധന എന്നുള്ള ഒരു കാര്യം കൂടെ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ? ഇത് ദേശീയപാതയിൽ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഇതിന്റെ ഉള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ്.
1: ഈ കോമ്പിംഗ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഒരിക്കൽ നടത്തേണ്ടതല്ല. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നിട്ട് നമ്മൾ കാണാറില്ലേ കോമ്പിംഗ് നടത്തുന്നത്? റവന്യൂ വിഭാഗം ആയാലും പോലീസും എക്സൈസും ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന കോമ്പിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന നല്ലത്. കാരണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നതും മദ്യം വരുന്നതുമായിട്ട്. കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി ലിജു പറഞ്ഞത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ പോയിട്ട് ഈ ബാറുകളിലെ അവിടെ പോയിട്ട് കേസ് കണക്കിന് മദ്യം ചോദിച്ച് വാങ്ങുന്നുണ്ടെന്ന്. ഇവർ ഉദ്യോഗസ്ഥരാണല്ലോ, ബാറുടമകൾക്ക് കൊടുക്കാതിരിക്കാനും പറ്റൂല. അപ്പൊ മന്ത്രി പറഞ്ഞു വെച്ചാൽ ഈ ബട്ടൺ ക്യാമറകളൊക്കെ നിങ്ങൾ വെച്ചോ, എന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്തോ, എന്നിട്ട് തന്നോ. നല്ല കാര്യമാണ്. കാരണം ഈ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ബാർ ഉടമകൾക്കോ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ കാർഡ് കാണിച്ചിട്ട് എനിക്ക് മദ്യം താ പൈസ കൊടുക്കാതെന്ന് പറയുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഒരു പക വെച്ചിട്ട് ഇവർ നാളെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ മന്ത്രി തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് ഇന്ന് ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അനധികൃതമായിട്ട് നിങ്ങളോട് മദ്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിഷ്വൽ എടുത്തോ സർക്കാരിന് തന്നോ, ആ ഉദ്യോഗസ്ഥന് അവിടെ ഉണ്ടാവില്ല, നടപടി എടുക്കും. നല്ല കാര്യം,
0: നല്ല കാര്യം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ
1: മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പലയിടത്തും
0: അഴിമതി ഇങ്ങനെയൊക്കെ നമുക്ക് പിടിക്കാം. ഒക്കെ തന്നെ നമുക്ക് പിടിച്ച് പുറത്താക്കി.
1: ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ട് ചില പിന്നെ ഹോട്ടലുകളിൽ പോയിട്ട് കുറെ ഭക്ഷണങ്ങളുടെ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിന് പൈസ കൊടുക്കാതെ എന്ത് കഷ്ടമാണ്. നിങ്ങൾക്ക് സമ്പാദിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും നിങ്ങളുടെ കുടുംബത്തിന് പോറ്റാനുള്ള സർക്കാർ ശമ്പളമായിട്ട് തരുന്നുണ്ട്. അതിലുപരി മറ്റേത് വാങ്ങിക്കൊണ്ട് സ്നേഹത്തോടെ ഒരു പൊതി തരുന്നതും ചോദിച്ച് വാങ്ങുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം.
0: ഫുഡ് ഇൻസ്പെക്ടർമാര് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പോയി ഇരുന്ന് കഴിക്കാനല്ല
1: ഊണിന്റെ
0: സമയത്തും നാലുമണി കാപ്പിയുടെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റ് സമയത്തും അല്ല ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. അടുക്കള കയറി അവരുടെ ഗോഡൌണിൽ എന്താണ്, സ്റ്റോറേജിൽ എന്ത്, കോൾഡ് സ്റ്റോറേജിൽ എന്താണ്, ഇതൊക്കെയാണ് തന്നെ നോക്കി നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ എക്സ്പയറി ഡേറ്റ് എഴുതാറുണ്ടോ സാധനങ്ങൾക്ക് എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഒരു കേക്ക് മേടിക്കുകയാണെങ്കിൽ പോലും അതിൽ എക്സ്പയറി, ഗുപ്പൂസ് മേടിക്കുകയാണെങ്കിൽ അതിന് വരെ എക്സ്പയറി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇച്ചിരി കർശനമാക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്.
1: അതുപോലെ നമ്മുടെ നാട്ടിലായാലും ഇപ്പൊ പോലീസുകാരൊക്കെ, ഞാൻ പണ്ടൊക്കെ പോലീസുകാരൊക്കെ രണ്ട് ചായ രണ്ട് ഇതെന്നൊക്കെ പറഞ്ഞ് കുടിച്ച് പൈസ കൊടുക്കാതെ അങ്ങനെ വണ്ടി എടുത്ത് പോകുന്നതാണുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനൊക്കെ മാറ്റം വന്നു. ഞാൻ എപ്പോഴും ദുബായിൽ കാണാറുണ്ട്, ദുബായ് പോലീസ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ആ പൈസ കൊടുത്ത് അവർ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഒരു കാഴ്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി നിർത്തിയിട്ട് ഒരു ചായക്കടയും ചായ കുടിച്ചിട്ട് കൃത്യം ആ പൈസ കൊടുത്തിട്ട് പോകുന്ന ആ കാഴ്ച ഉണ്ടല്ലോ. കാരണം അത് ആ സാധാരണ ഒരു ചായക്കടയെന്നോ അല്ലെങ്കിൽ ഒരു പെട്ടിക്കടയെന്നോ ആയിരിക്കും ഇവർ കഴിക്കുന്നത്. അവർക്ക് ആ ഒരു 10 രൂപ അല്ലെങ്കിൽ 8 രൂപ ഒരു ചായയുടെ എന്ന് പറഞ്ഞാൽ വലിയ വിലയാണ്. പോലീസുകാരനായതുകൊണ്ട് ചോദിക്കാനും പറ്റില്ല, തന്നാ വാങ്ങാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പോലീസുകാരാണ് അവിടെ മനസ്സിലാക്കേണ്ടത്, ഉദ്യോഗസ്ഥരാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുടിച്ച ചായക്ക് നമ്മൾ ഇതിന് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ജോലി വേറെ, പോലീസിന്റെ പവർ വേറെ. അവിടെ അനധികൃതമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുത്തോ, പക്ഷെ നിങ്ങൾക്കൊരു ചായ ഫ്രീ ആയിട്ട് തന്നില്ല എന്നതിന്റെ പേരിൽ അവർക്കെതിരെ നടപടി
0: എടുക്കണം.
1: ഇപ്പോഴും ചില സ്ഥലത്ത് ഉണ്ടെന്നുള്ളതാണ് സങ്കടം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ. അതായത് ബാറിൽ പോയിട്ട് മദ്യം ചോദിച്ചു, കേസ് കണക്കിന് ഒന്നൊന്നല്ല ചോദിക്കുന്നതെന്ന് ബാർ ഉടമകൾ പറയണം. ഒന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയും കൂടും, ഒരു കേസ് ഇങ്ങനെ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധാർഷ്ട്യം കാണിക്കുന്നതെന്നാ പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് മനുഷ്യനെ ആക്രമിക്കുന്ന തെരുവനായയെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊല്ലാം. എന്ത്, ഇതിന് അനുമതി നൽകി സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചായിരിക്കും എങ്ങനെ എപ്പോൾ കൊല്ലണമെന്നുള്ള മാർഗനിർദ്ദേശവും ഉടൻ തന്നെ പുറത്തിറക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
1: എന്തായാലും ഡൽഹിയിൽ നിന്ന് വന്ന ഇന്നലെ രാത്രി വന്നൊരു വാർത്ത, ഐഷി ഘോഷ് എസ്എഫ്ഐയുടെ നേതാവ്, വനിതാ നേതാവ്, എ കെ ജി സെൻട്രൽ പോലീസ് സംഘം അവിടെ എത്തുന്നു, ജോൺ ബ്രിട്ടാസ് അത് തടയുന്നു. സാധാരണഗതിയിൽ ഒരു പാർട്ടി ഓഫീസിന്റെ ഒരു വലിയ ആസ്ഥാനത്തേക്ക് അങ്ങനെ പോലീസ് ഇടച്ച് കയറാറില്ല, നോട്ടീസ് കൊടുത്തിട്ട് അവരോട് വരാനൊക്കെയാണ് പറയാറില്ല. പക്ഷെ ഇത് നേരെ പോകുന്നു. നമുക്കറിയാം ഈ സി ജെ പിയുടെ സമരത്തിന്റെ മുൻ നിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടി. ഐഷി ഘോഷ് എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ ദേശീയ നേതാവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ തേടിയിട്ട് 2021 നടന്നൊരു കേസിന്റെ മെമ്മോ ആയിട്ടാണ് പോലീസ് വന്നത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് എനിക്കൊന്ന് നമ്മൾ സാധാരണ പൗരന്മാർക്കും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ യൂണിഫോമിലാണോ വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു പോലീസ് നടപടിയുടെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾ യൂണിഫോമിലാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു കേസിന് പോയിട്ട് കോടതിയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ബാരിഷായിരുന്നു, മഴയായിരുന്നു, എൻ്റെ ഡ്രസ്സ് നനഞ്ഞു, അത് മാറ്റിയപ്പോൾ ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടു. അതൊന്നും പറയണ്ട. നിങ്ങളുടെ ജോലി, നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂണിഫോമിൽ വരണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തിട്ട് പിന്നെ അവർ പോകുന്നു, രാത്രി വീണ്ടും എത്തുന്നു. എന്തായാലും ഐഷി ഘോഷിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സി ജെ പിയുടെ ഈ ഒരു പ്രതിഷേധത്തെ ഏതൊക്കെ രീതിയിലാണ്, അതായത് അതിൽ പങ്കെടുത്തവരെ ആ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അറസ്റ്റ് ചെയ്തതെന്നും പറയുമ്പോഴും മറ്റു പല കേസുകളും പിടിച്ചിട്ട് അതിൻ്റെ മുൻനിരയിലുള്ള ആൾക്കാരെ അകത്താക്കാൻ നോക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ഒരു തന്ത്രമുണ്ടല്ലോ. അപ്പോൾ ഈ ഡൽഹി പോലീസ് ചെയ്തതിനെ എന്തായാലും പ്രതിരോധിച്ചിട്ടുണ്ട്. ആ വാർത്ത ആദ്യ പേജിലുണ്ട്.
0: തീർച്ചയായിട്ടും
1: സ്റ്റേ ഇല്ല. അദ്ദേഹം ഈ 31st ഡി ജി പി ആയിട്ട് സ്ഥാനക്കയറ്റം നേടിയിട്ട് വിരമിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. രക്ഷാപ്രവർത്തന കേസ് അത് അട്ടിമറിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നിരിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ മോദി സർക്കാരിനെ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സർക്കാരിനെ രാജിവെപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ, അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചല്ലോ, അതിന് പിന്നാലെ ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ നീണ്ട നിര ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ സംഘപരിവാർ സംഘടനകളും ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സമാനമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെട്ട മറ്റൊരു കൂട്ടായ്മയായിട്ടുള്ള ഇ20 ജനതാ പാർട്ടി ഉണ്ട്. ഉണ്ടല്ലോ EJP, അത് പെട്രോളിൽ എഥനോൾ ചേർക്കുന്നതിനെതിരെ തെരുവിലിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് BJP ഇതിലെ ലക്ഷ്യം, അല്ലെങ്കിൽ EJP ലക്ഷ്യം. എഥനോൾ ചേർക്കാത്ത പെട്രോളിനായിട്ട് ഡൽഹിയിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ അടുത്ത മാസം 4 പാർലമെന്റ് മാർച്ചും നടത്തുന്നുണ്ട്. അതുപോലെ കൃഷി നിയമങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഒരു വർഷത്തോളം നീണ്ട സമരം നടത്തിയ കർഷക സംഘടനകളും വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് വരാൻ പോവുകയാണ്. US ഉൾപ്പെടെ കർഷക വിരുദ്ധമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ നിന്ന് പിന്മാറുക എന്നാവശ്യപ്പെട്ടിട്ടും ദേശീയ കൺവെൻഷന് ശേഷം സംയുക്ത കിസാൻ മോർച്ചയും സമരത്തിലേക്ക് ഇറങ്ങുന്നു. അതായത് BJP അനുകൂല സംഘടനകൾ ഉൾപ്പെടെ സർക്കാരിനെതിരെ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു പ്രക്ഷോഭങ്ങളുടെ നീണ്ട നിര ഉണ്ടാവുമെന്നാണ്
0: പറയുന്നത്.
1: പിന്നല്ലാതെ അത് നോക്കാനൊന്നും ഇരിക്കില്ല, ആ സ്പോട്ടിൽ വേണം
0: നടപടി.
1: അദ്ദേഹം ആൺകുട്ടിയാണ്, ആ ഫുഡ് ഡെലിവറി ബോയിന്റെ അക്കൗണ്ടിലാണ് 1 crore ഉറപ്പായിട്ടും അല്ലേ. ആദ്യം രുചിക്കാൻ കൊടുത്തു, കൊള്ളാന്ന് തോന്നി, അപ്പൊ അധ്യാപകമാരെ ഇടനിലക്കാരായി അതിലേക്ക് എത്തിക്കുന്നുള്ള ഏറ്റവും നല്ലത്. അധ്യാപിക ആരും സംശയിക്കാത്തൊരു വിഭാഗമാരാണ് നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരും അധ്യാപകരും അല്ലെ. ആ രണ്ട് മേഖലകളെയാണ് ഇവർ കാർന്നു നിന്നത്, അല്ലെങ്കിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ഫുഡ് ഡെലിവറി ബോയ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭാഗമല്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് കൊണ്ട് തരുന്ന ആൾക്കാരല്ലേ, അവരെന്തിനാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്? ഒരാളുടെ ഒരു മോശം ഇതുകൊണ്ട് നോക്കി ഇനി എല്ലാവരെയും സംശയിക്കില്ലേ? അവർ ഫുഡ് കൊണ്ടുവന്ന വഴിക്ക് എത്ര ചെക്കിംഗ് ഉണ്ടാവും, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മഴയത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ വെയിലത്തും ഒക്കെ ഫുഡ് ഡെലിവറി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കൂടി നിങ്ങൾ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിൽ ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായ പ്രശ്നമാണ്. പക്ഷേ 1 crore ഒരാളുടെ അക്കൗണ്ട്, ഒരു ഫുഡ് ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ വന്നു പോയി എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് ഇത് ഒരാളുടെ കേസായിരിക്കില്ല, പക്ഷേ ഇങ്ങനെ എത്ര എത്ര ചങ്ങല
0: ഉണ്ടാവും. കർശന പരിശോധനകൾ വരും നമ്മുടെ നാട്ടില്. അറ്റ്ലീസ്റ്റ് കുട്ടികളൊക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഫുഡ് ഡെലിവറി ചെയ്ത് അവരുടേതായിട്ടുള്ള കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ആൾക്കാർ അവരെ പോലും മറ്റു രീതിയിൽ നോക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഈ ഉണ്ടാക്കി വെക്കുന്നത്.
1: യെസ്, എന്തായാലും വടകരയെ കുറിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ട് എന്താ സംഭവത്തിലൊക്കെ ഊരാളെങ്കിലിനെ കുറിച്ചൊക്കെ നമ്മൾ
0: സംസാരിക്കുന്നത്,
1: അദ്ദേഹം മരിച്ചു, രമേശൻ പാലേരി. അദ്ദേഹം 30 വർഷമായിട്ട് ആ ഒരു സംഘടന ഏറ്റവും നല്ല പ്രസ്ഥാനത്തെ കൊണ്ടുപോയ ആ വ്യക്തി വിട പറഞ്ഞ സമയത്താണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. രമേശൻ പാലേരി ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു തൊഴിലാളി പ്രസ്ഥാനം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, ലോകത്തിന്റെ തന്നെ പിന്നെ ബഹുമതികൾ നേടിയ ഒരു പ്രസ്ഥാനം, ഒരു തൊഴിലാളി പ്രസ്ഥാനം, ഒരു IT പാർക്ക്, ഒരു IT കമ്പനി സ്ഥാപിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. വെറും ഒരു 6 crore അവരുടെ മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അവർക്ക് ഈ ഇപ്പോൾ ഉള്ള അവരുടെ ഒരു ആസ്തി എന്ന് പറയുന്നത് 6000 crore മുകളിലാണ്. 2400 crore മുകളിൽ അറ്റാദായം പെർ ഇയർ വരുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ദേശീയപാത എന്ത് നോക്കിക്കഴിഞ്ഞാൽ, അവർ പാലാരിവട്ടം പാലം അത് പൊളിഞ്ഞപ്പോൾ ആ പൊളിച്ച പാലം നിർമ്മിച്ച് പുനർനിർമ്മിച്ച് 16 months ടെൻഡർ കൊടുത്ത് 5 months ചെയ്തു കൊടുത്തു. അതുപോലെ ഇവർക്കെതിരെ ആരോപണങ്ങൾ, ശബരിമല വിഷയത്തിൽ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് ഇപ്പോഴത്തെ സർക്കാർ പോലും ഇവരെ പുകഴ്ത്തിയിട്ട് സംസാരിക്കേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇവർക്ക് വളരാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തൊഴിലാളികളുടെ ഇവരെ സ്വന്തമാണ്, സാങ്കേതികമായിട്ടുള്ള എല്ലാം ഇവർക്ക് സ്വന്തമാണ്, ഇവർക്ക് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വരുന്നില്ല. അതുപോലെ ഇപ്പൊ ഒരു 400 crore ഒരു പദ്ധതിയുടെ ഒരു ടെൻഡർ ഇവർ എടുത്തു എന്ന് വിചാരിക്കാം, ഒരു 350 crore അതിന് ചെലവായിട്ടുള്ളൂ. ബാക്കി നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമുക്ക് ടെൻഡർ കിട്ടിയിട്ടുണ്ട്, ബാക്കി നമ്മളങ്ങ് വീതിച്ചെടുത്ത് ഇതാക്കില്ലേ. പക്ഷെ ഇവർ ഈ 50 crore തിരിച്ച് സർക്കാരിലേക്ക് തന്നെ അടക്കും. കാരണം 350 crore ഇതിന് എസ്റ്റിമേറ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ചെലവായിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തുകയിലും താഴെ ചെലവായി കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന തുക ഏത് സർക്കാരാണെങ്കിലും അതിലേക്ക് തിരിച്ചടക്കുന്നു എന്നൊരു പ്രത്യേകതയുള്ള ഒരു തൊഴിലാളി സഹകരണ പ്രസ്ഥാനമാണ്. നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമാണ്, ലോകത്തിന് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനമാണ്. അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന രമേശൻ പാലേരി, അദ്ദേഹം ഇട പറഞ്ഞ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ അതീവ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: സംഘർഷം കുറേശ്ശെ വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഇറാൻ ഇറാഖിനെ അടിക്കുന്നു, അങ്ങനെ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. US സെൻട്രൽ കമാൻഡ് ഇറാനെ ആക്രമിച്ച വാർത്ത വരുന്നു. പക്ഷേ പേടിക്കേണ്ട രീതിയിൽ അത് എസ്കലേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഭാവിയിൽ മഴ ലഭ്യത കുറയും, തീവ്രത കൂടുമെന്ന വാർത്ത. ശക്തമായ കാറ്റും മഴയും, ഇന്നലെ അലൈൻ ഭാഗത്തൊക്കെ ആലപ്പുഴയൊക്കെ വീണിരുന്നു, മഴ ഉണ്ടായിരുന്നു.
0: നല്ല ക്ലൗഡ് ഫോർമേഷൻ ആണ്,
1: പൊടിക്കാറ്റും ഉണ്ടായിരുന്നു,
0: ഇന്നലെ ഭയങ്കരമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 5 or 6 ആ സമയത്ത് ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. ഇന്ന് രാവിലെയും കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമിഡിറ്റി കയറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ദുബായിലെ പല മേഖലയിലും കാണാൻ പറ്റുന്നത്.
1: അതുപോലെ ഗുഗൻഹൈം മ്യൂസിയം December 11 തുറക്കുന്നു പറഞ്ഞിട്ട്, അബുദാബിയിലെ ജാദിയത്ത് ദ്വീപിൽ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഗുഗൻഹൈം അബുദാബി മ്യൂസിയം December 11 സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 80,000 square meters വിസ്തൃതിയുള്ള മ്യൂസിയത്തിൽ 11,600 square meters അകം ഗാലറികൾക്കായിട്ട്, 23,000 square meters പുറം എക്സിബിഷനുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അബുദാബിയിൽ. മറ്റൊന്ന്, നീതിന്യായ രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന് അബുദാബി ഒരുങ്ങുന്നു. കോടതി നടപടികൾക്ക് ലോകത്താദ്യമായിട്ട് സമഗ്ര AI പ്ലാറ്റ്ഫോം നമ്മുടെ യു എ അബുദാബി ഒരുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കായിക പേജിൽ നമ്മളെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വാർത്തകളുണ്ട്. സ്വർണ ധൻകർ, ഷർമിള ധൻകറിന് പാരാ അത്ലറ്റിക്സ് ഔട്ട്പുട്ടിൽ സ്വർണം, നമ്മൾ ഇന്നലെ പറഞ്ഞ വാർത്ത. ഇന്ന് പീഡനങ്ങൾക്ക് ഷോർട്ട് ബ്രേക്ക്, പൊന്നായി ഷർമിള എന്ന് പറഞ്ഞിട്ട് ആദ്യ പേജിൽ, കായിക പേജിൽ വാർത്ത. അന്ന് പിതാവിന് വെങ്കിലം, ഇന്ന് മകന് വെള്ളി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് 79 kg വിഭാഗത്തിൽ വെള്ളിയായിട്ട് മാറിയ അജയ് ബാബു കുടുംബ പാരമ്പര്യവുമായിട്ടാണ് അദ്ദേഹം എത്തിയതെന്ന് പറഞ്ഞ വാർത്ത. പിന്നെ കാൽപന്ത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്ത, ഒരൊറ്റ ഇടിയിൽ മാർക്കോ മെട്രാസിയെ ഇടിച്ച് ലോകകപ്പിൽ നിന്ന് പുറത്തുപോയ സിനദിൻ സിദാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇനി നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഫ്രാൻസിന്റെ കോച്ചായിട്ടാണ്. ഫ്രഞ്ച് തന്ത്രങ്ങൾക്ക് ഇനി ഒറ്റ പേര്, ഫ്രാൻസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത് ഇതിഹാസ താരം സിനദിൻ സിദാൻ. ഞാൻ കാത്തിരുന്ന നിമിഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സിനദിൻ സിദാന്റെ ആ ഒരു കോച്ചിന്റെ ഒരു ഒരു ഇതിൽ ഒരു പക്ഷേ ഫ്രാൻസ് അടുത്ത ലോക കിരീടം എടുക്കുമായിരിക്കും അല്ലേ.
0: തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് ഇനി വരാൻ പോകുന്ന വാർത്തകളും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകത്തിൽ വീണ്ടും ഫ്രാൻസിനൊരു പിന്തുവിൽ കൂടെയാണോ വരുന്നതെന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ നാട്ടിലും മഴ കുറവാണെന്നാണ് ഇവിടെ ഓരോരുത്തർ മെസ്സേജ്
1: അയച്ചിട്ടുണ്ട്.
0: അല്ലെ, നാട്ടിൽ പൊതുവെ ഈ വട്ടം മഴ കുറവായിട്ടാണല്ലോ നമുക്ക് കാണുന്നത്. കാരണം ഈ ചില സമയത്ത് കൂടും പിന്നില്ല.
1: ശരിക്കും കർക്കിടകത്തില് കർക്കിടകം തുടങ്ങുന്ന ആ ഒന്നു മുതൽ അങ്ങനെ വരണം. ഇനി ചിങ്ങം, അത്തം ദിവസം അത്തം അത്തം കറുത്ത ഓണം വിളിക്കുന്ന ചൊല്ലൊക്കെ ഉണ്ട് നാട്ടില്. അപ്പൊ നമ്മൾ അത്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത്തം കറക്കട്ടെ, അപ്പൊ ഓണം വിളിക്കുന്നതാണ് വിചാരിക്കുക അല്ലേ. ചൊല്ലാണ് കാലാവസ്ഥയിലെ മാറ്റത്തിനനുസരിച്ച് പണ്ടൊക്കെ ആ ചൊല്ല അർത്ഥവത്തായിട്ട് വരാറുണ്ട്.
0: പിന്നെ ഓണം മഴ കൊണ്ടുപോയതും പറയും.
1: അത് ഓണം നമ്മുടെ പക്ഷെ ഇപ്രാവശ്യത്തെ ഇവിടുത്തെ ഓണം ഉണ്ടല്ലോ, ചൂട് കൊണ്ടോ വേർത്തൊലിച്ചിട്ടായിരിക്കും നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത്.
0: ഇതൊക്കെ തന്നെയാണ് പത്രലോകത്തെ വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ ഓരോ മണിക്കുള്ള മിനി പത്മ നിങ്ങളിലേക്ക് നേരിട്ട് അറിയിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM ലക്ഷ്യ മിനി പത്മയാണ് പ്രസ് ക്ലബിൽ നിങ്ങളെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉദയനാണത്തിലെ ബ്യൂട്ടിഫുൾ സോങ്, കരളയ സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ഫ്രഷ് ട്രാഫിക് അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഈ ട്രാഫിക് അപ്ഡേറ്റ് പറയാൻ വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ നമ്മൾ മറ്റേ ഒരു കടയൊക്കെ തുറക്കുമ്പോൾ ഈശ്വര ഭഗവാനെ ഇന്ന് നല്ലത് മാത്രം വരുത്തണേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് തുറക്കുന്നത്. ദൈവമേ ഇന്ന് ട്രാഫിക് ഒന്നും കാണല്ലേ, എന്തിനാന്ന് അറിയത്തില്ല, ഞാനിവിടെയാണ് ഇരിക്കുന്നത്. എന്നാലും എന്റെ മനസ്സിലൊരു ആശങ്ക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ട്രാഫിക് ഒന്നും കാണല്ലേ എന്ന്. ഈ കഴിഞ്ഞ ദിവസം നോക്കുകയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ വലിയ രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രാവിലത്തെ സമയത്ത് കേട്ടോ. പിന്നെ അത് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാ ഇപ്പോൾ നല്ല ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ വീണ്ടും തന്നെ വേണമെങ്കിൽ. കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ലായിരുന്നു, മിനി ഞാൻ ഇല്ലായിരുന്നു. ഇന്നലെ എനിക്ക് ഓർമ്മയുണ്ട് നാദൽഹമർ വരെ ട്രാഫിക് സിറ്റുവേഷൻ്റെ കാര്യം, വർക്ക വണ് വരെ ട്രാഫിക് സിറ്റുവേഷൻ്റെ കാര്യം പറയുന്നത്. ഇന്ന് നാദൽഹമർ വരെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. നാദൽഹമറിലൊരു എന്താ പറയുക, ഒരു ആക്സിഡൻറ്റും സംഭവിച്ചിട്ടുണ്ട്. ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് ഇടയ്ക്ക് എനിക്കൊന്ന് എവിടെയോ ഒരു കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് പലയിടത്തും കാണുന്നത്. ഷാർജയിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ്. അല്ലെ തേറ്റ് ഓൾ റോഡ് ആസ് യൂഷ്വൽ രാവിലത്തെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. റാസൽകോ റോഡ് അൽക്കേൽ റോഡിലേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ഒരു ചെറിയൊരു സ്ലോ മൂവിങ്, ചെറിയ തട്ടുമുട്ടലായിരിക്കും കേട്ടോ അത്. എന്തായാലും ഒരു സ്ലോ മൂവിങ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി റോഡ് നോക്കുകയാണെങ്കിൽ ടുവേർഡ്സ് അജ്മൻ ഉമൽ ക്വീൻ അല്ലെങ്കിൽ റാസൽ ഖീമ എല്ലാ പ്രദേശങ്ങളും നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ സൗത്ത് സ്ക്വയർ ബൈ ദുബായ് സൗത്ത് എന്ന് പറയുന്ന ആ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, അവിടെ ദുബായ് സൗത്തിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ നമ്മുടെ അതിന് അവിടെ തന്നെ അവിടുത്തെ ആ ഒരു ഏരിയ ഇച്ചിരി ആക്ച്വലി എല്ലാ ദിവസവും, ഞാൻ പിന്നെ എപ്പോഴും എപ്പോഴും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാ ദിവസവും അവിടെ ഒരു കഞ്ചക്ഷൻ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, ടുവേർഡ്സ് ദൗദബിയിലേക്ക് നോക്കാനുള്ള ഒരു കഞ്ചക്ഷൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, നിങ്ങൾക്കറിയാം, അതിലേക്ക് ഒരു മെസ്സേജ് തരാം കേട്ടോ.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ambaane, yenda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
3: ശ്രദ്ധിക്കണ്ണ.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्तागल विशदमाई
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമരക്കാർക്കെതിരെ FIR പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CJP. TG മോഹൻദാസിനെതിരെ ഉടൻ കേസെടുക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യൻ നാവികരുമായുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാരാണ് ഉള്ളത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള RSS നേതാവ് TG മോഹൻദാസിന്റെ പരാമർശം. ഉടൻ കേസെടുക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. വിദ്യാർത്ഥികളെ അവഹേളിച്ച ഭീഷണിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരു നിമിഷം പോലും വൈകരുത്. സാങ്കേതികത്വം പറഞ്ഞ് നടപടി വൈകിപ്പിക്കാൻ പാടില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. സമരക്കാർക്കെതിരായ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. വമ്പൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. പ്രതിഷേധക്കാർക്കെതിരായ FIR ഉടൻ പിൻവലിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കും. സമരക്കാർക്കെതിരായ FIR നടപടി തുടരാമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ആശങ്കാജനകവും അംഗീകരിക്കാനാകാത്തതെന്നും CJP. കേന്ദ്ര സർക്കാരിനെതിരെ ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ഉറപ്പുകൾ എഴുതി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ നടപടി. FIR മുന്നോട്ടു പോകാമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കരുത് എന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 13 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കേസ് ഇന്ന് പ്രത്യേക അതിവേഗ കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമം, പൊതുപരീക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 1.5 മാസം നീണ്ട അന്വേഷണം പൂർത്തിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ പ്രതി ചേർത്തിരിക്കുന്നവർ നേരത്തെ തന്നെ അറസ്റ്റിലായവരാണ്. ഡൽഹി, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. NTAയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എത്തിയവർ ഉൾപ്പെടെ പ്രതിപട്ടികയിലുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും നീറ്റ് പരീക്ഷാ സംവിധാനത്തിന്റെയും തുടർച്ചയായ പരാജയങ്ങളും ചോദ്യപേപ്പർ ചോർച്ചകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാക്കുന്നതെന്ന് KC വേണുഗോപാൽ MP. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം രംഗത്തെത്തിയത്. SFI നേതാവ് ഐഷി ഘോഷിനെ തെരഞ്ഞ ഇന്നലെ രാത്രി വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവനടുത്തെത്തി. പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിൽ CPM ഇന്ന് പട്യാല ഹൌസ് കോടതിയിൽ അറസ്റ്റ് വാറന്റിനെതിരെ സമീപിക്കും. പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയുള്ള പോലീസ് നടപടി സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് നേതാക്കൾ. വിഷയം പാർലമെന്റിലും ഉയർത്തിയേക്കും. പാർട്ടി ആസ്ഥാനത്ത് കയറിയുള്ള നടപടി ഇടത് നേതാക്കൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് MPമാർ അറിയിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു രാഷ്ട്രീയ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട കേസിൽ ഓഗസ്റ്റ് 6 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യം അന്ന് പരിഗണിക്കും. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാടാണ്. ലഹരി വാങ്ങാൻ എത്തുന്നവർക്ക് ജിജിലിന്റെ ഗൂഗിൾ പേ സ്കാനറാണ് നൽകിയത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 4 പേർ, 3 പേർ അധ്യാപികമാരാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. US സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞെന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നു. സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മലിക്കി അറിയിച്ചു. ഇറാഖി മണ്ണിൽ നിന്ന് ആരംഭിച്ച ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ളവരാണെന്ന് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി. രാജ്യത്തിന്റെ പരമാധികാരവും വിഭവങ്ങളും സംരക്ഷിക്കാനുള്ള സ്വാഭാവിക അവകാശം സൌദി അറേബ്യക്കുണ്ടെന്നും അനുയോജ്യമായ സമയത്തും സ്ഥലത്തും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിലെ ഇറാൻ അനുകൂല സംഘടനകൾ നടത്തിയ ആക്രമണ ശ്രമത്തെ സൌദി അറേബ്യ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിലും അധിനിവേശത്തിന്റെ ഉറവിടങ്ങൾക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കുന്നതിലും രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ഇറാഖി മണ്ണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഇറാഖ് സർക്കാരിനോട് റിയാദ് ആവശ്യപ്പെടുകയും ചെയ്തു. അയോധ്യ രാമക്ഷേത്രക്കൊള്ള ലോക്സഭയിൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടിയിരിക്കുകയാണ്. ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അയോധ്യയിലെ സംഭാവന കൊള്ളയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ഹോർമസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയ സംവിധാനം നടപ്പാക്കാൻ ഒമാന് ഇറാന്റെ നിർദ്ദേശം. ക്ഷമിക്കണം, ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ ഇറാന് മുന്നിൽ വെച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ഗുൽവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഗുൽവീർ സിംഗ് സ്വന്തമാക്കി. ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തിപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ RSS നേതാവ് ടി ജി മോഹൻദാസിന്റെ മോശം പരാമർശം, അതിൽ കേസെടുത്ത് തിരുവനന്തപുരം സൈബർ പോലീസ്. നേരത്തെ ഈ വിഷയത്തിൽ കേസെടുക്കാൻ വൈകുന്നതിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് ഇപ്പോൾ കേസിൽ നടപടിയുണ്ടായിരിക്കുന്നത്. ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നു VD സതീശൻ സർക്കാർ. അടുത്ത വാർത്ത 9 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 55%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
7: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
8: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
6: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
6: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
6: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പെർഫ്യൂം ദുബായ്,
10: Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. നമ്മുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഒരു മലയാളി നേഴ്സ് കാണാൻ പോയിട്ടുള്ളൊരു വിവരം ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ട്. ലണ്ടനിലായിരുന്നു ഈ സംഭവം നടന്നത്. NHS അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ 78th വാർഷികത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻവിറ്റേഷൻ, അതായത് നമ്മുടെ മലയാളിയായ ഷൈനി ബേസിൽ എന്ന് പറയുന്ന ഒരു നേഴ്സിനാണ് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആളുടെ ആ വാക്കുകൾ തന്നെ. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻവിറ്റേഷൻ വന്ന് അങ്ങനെ ഒരു മലയാളിക്ക് കിട്ടിയതിന് ശേഷമാണ് ഈ എന്തുകൊണ്ടാണ് ഷൈനീനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞത്. ആക്ച്വലി ആള് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ ഒരു നേഴ്സായിട്ട് തന്നെ പഠിച്ച് അത് അതിനുശേഷം വർക്ക് ചെയ്ത് അവിടുന്ന് ലണ്ടനിലേക്ക് പോയതിൻ്റെ ഒരു വലിയൊരു ചരിത്രകഥ തന്നെയാണ് ആൾ പറയുന്നത്. 2003 ഈ NHSലേക്ക് ഷൈനി വന്ന് ജോയിൻ ചെയ്യുന്നത്. അന്ന് ഷൈനിക്ക് ബാൻഡ് 5 നേഴ്സിൽ നിന്ന് അഡ്വാൻസ് ക്ലിനിക്കിൻ്റെ പ്രാക്ടീഷണറായിട്ട് വളരെ ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷമാണ് അവിടെ കയറുന്നത്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ കയറി ആളുടെ സേവനം എന്ന് പറയുന്നത് അതുപോലെയാണ് ആ ഒരു രാജ്യവും ആ ഒരു NHSന്റെ വിഭാഗവും നോട്ട് ചെയ്തത്. അങ്ങനെ 2005 മറ്റോ ഈ ഷൈനി തന്നെ അവിടുത്തെ ഈ UKയിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ആ ഒരു നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ അവിടെ രൂപീകരിച്ചു. അങ്ങനെ അവരുടെ സംഘടന വന്നു. ആ സംഘടന വളരെ രീതിയിൽ വലുതായി. എന്നിട്ട് ഷൈനി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഷൈനി അവസാനം ചെയ്തേക്കുന്ന ആ ഒരു കോഴ്സിൻ്റെ മേന്മ കൊണ്ട് അവിടെ ആൾ മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് ഏതാണെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറി വായിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെയാണ് ആളെ അവിടെ മാറ്റി നിർത്തിയത്. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏത് ജോലി ആയിക്കോട്ടെ, നമ്മളൊരു എന്താ പറയുന്നത്, നമ്മളൊരു ചായ ഉണ്ടാക്കുന്നതിനകത്ത് പോലും നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ നമുക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ ആർക്കും ഓവർകം ചെയ്യാൻ പറ്റില്ല. നമ്മളായിരിക്കും അവിടെ ഓവർകം ചെയ്യുകയായിരിക്കും, പക്ഷേ നമ്മുടെ മേഖലയിൽ നമ്മളായിരിക്കും ടോപ്പ്. അതുപോലെ തന്നെയാണ് ഈ ഓരോ സ്റ്റോറിയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. സൈനി പറയുകയാണ് ഈ വീട് വിട്ട് നാട് വിട്ട് ഒക്കെ വരുന്ന സമയത്ത് അച്ഛനെയും അമ്മയൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അത് ഈ കാര്യങ്ങൾ നമുക്ക് പ്രവാസികളോട് നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ആൾ പറയുകയായിരുന്നു പുതിയതായിട്ട് വരുന്നവർക്ക് അതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് അത് പിടിച്ച്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് UAE വന്നിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ ഓരോ പണ്ട് ഏതോ ഒരു ദിവസം ഞങ്ങളും ഓരോരുത്തരും ഇതുപോലെ വന്ന് കാറിലിരുന്ന് ആരുടെ ഒരു കാറിലിരുന്ന് ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ടോ പോകുന്ന ഒരു സമയത്തും ഞങ്ങളും ഇതുപോലെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു പുതിയൊരു ലൈഫിൻ്റെ തുടക്കമാണ്, നല്ലൊരു ലൈഫിൻ്റെ തുടക്കമാണ്, പ്രതീക്ഷയുള്ളൊരു ലൈഫിൻ്റെ തുടക്കമാണ്. അപ്പോൾ അങ്ങനെയാണ് ഷൈനി ഇത് പറയുന്നത്. അപ്പോൾ ഷൈനിയും കുടുംബവും ഒക്കെ തന്നെ എല്ലാം ബ്രിട്ടനിൽ തന്നെയാണുള്ളത്. അപ്പോൾ എന്തായാലും ആ പ്രധാനമന്ത്രി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകളെ മാത്രമേ ആ ഒരു ഇൻവിറ്റേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊരു മലയാളി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കും ആക്ച്വലി ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. അപ്പം കുറേ കാര്യങ്ങൾ ആളുടെ ഇനി ആളുടെ ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നേഴ്സുമാർക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ നേഴ്സുമാർക്ക് ഒരു വലിയൊരു റോൾ മോഡൽ തന്നെയാണ് ഷൈനി ബേസിൽ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളിൽ അപ്പം എന്താണേലും അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും. എന്നാലും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമുക്കൊക്കെ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കും ഇടയുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സി എപ്പോഴും നമ്മൾ വിചാരിക്കും ഇനി നമുക്കൊന്നുമില്ല ഓരോരുത്തരൊക്കെ സൃഷ്ടിച്ച് ഇല്ല, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ എത്രയോ ഇനി ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ടല്ലോ. നാളെയും ഇതേപോലത്തെ മറ്റൊരാൾ ഒരുപക്ഷെ വേൾഡ് ഫേമസോ അല്ലെങ്കിൽ വേൾഡ് നോണ്ട് ആവേണ്ട ഒരാളുണ്ടാവാം. അതൊരുപക്ഷെ നിങ്ങളാവാം. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കേണ്ട ഒരാളുണ്ടാവും. ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എ റോമാൻ വന്നതിന് ശേഷം വേറൊരു പാട്ടുകാരനില്ല എന്നല്ല ഒരു കമ്പോസർ ഇല്ല എന്ന് വിചാരിച്ചു. അല്ല, എ റോമാൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ടോപ്പാണ്. അതുപോലെ തന്നെയാണ് ബാക്കി വരുന്ന എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും ആരാണെങ്കിലും അവരവരുടേതായിട്ടുള്ള മേഖലകൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നതിലല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ എക്സലൻ്റ് ആവുന്നുണ്ടോ, എക്സലൻസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. അത് 100% ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഇട്ടാലുണ്ടല്ലോ നിങ്ങളെ ഒരിക്കലും ഒരാൾക്ക് പോലും നിങ്ങളുടെ ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങളെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ എന്നാലും വൺസ് അഗൈൻ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അറ്റ് 11 o'clock.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய். Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ അങ്ങനെ വലിയ മോശമല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം കഴിഞ്ഞ മണിക്കൂറിലെ അതേപോലൊക്കെ തന്നെയാണ് ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഷേഖ്ജാ റോഡും അൽക്കിൽ റോഡും ഒക്കെ തന്നെ കമ്പാരിറ്റീവ്ലി നല്ല ചെറിയ ചെറിയ ഒരു സ്ലോ മൂവിങ് തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ വലിയ വിഷയമില്ല. ഷേഖ്ജാ റോഡ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇന്ന് ഭയങ്കര ഫ്രീ ആണ്. ആ നമ്മുടെ പിക്മീസു ഇല്ലേ, അവിടെ ഒരു ചെറിയൊരു കഞ്ചേഷൻ കാണുന്നു ആ ഒരു സ്ട്രെച്ചിൽ, അല്ലെ അതിൻ്റെ ഒരു കണക്റ്റിംഗ് ഏരിയയിൽ. അത് മാത്രമേ ഉള്ളൂ, അതേ ഇത് റോഡ് അങ്ങോട്ട് കണക്ട് ചെയ്തല്ലോ. അവിടെ അതെന്താണ്, അവിടെ എന്തെങ്കിലും വിഷയമുണ്ടോ? അവിടെ ആരെങ്കിലും പോകുന്നവരാണെങ്കിൽ അത്ര വലുതല്ല, എന്നാലും അവിടെ മാത്രം. ബാക്കി ഇന്ന് യൂഷ്വലി കാണുന്ന ഷെയ്ഖ് മുഹമ്മദ് അല്ല സോറി എമിറേറ്റ്സ് റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് അലി തിയേറ്റർ റോഡ് ഒരു ആക്സിഡന്റ് വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ മണിക്കൂറിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. ദുബായ് റോഡ്സ് ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.
0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഒരു ഹയറിംഗിന്റെ കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ഷാർജയിലുള്ള ഫ്യൂച്ചർ ഗേറ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ, അവർ ഞാൻ കഴിഞ്ഞ എനിക്കൊരു രണ്ടാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇനിയിപ്പോൾ സ്കൂളുകൾക്കുള്ള ഈ വേക്കൻസിയും കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണിത്. അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാനിരിക്കരുത്. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ഈ പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലുള്ളവരാണെങ്കിൽ അവർക്ക് ജോലി നോക്കാനുള്ള ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ. കാരണം ഏറ്റവും കൂടുതൽ സ്കൂളിൽ നിന്ന് മറ്റേ ടീച്ചേഴ്സ് ഒരു പക്ഷേ പോകുന്നതോ അവിടെ വേക്കൻസി വരുന്നതോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞ് മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്, അറബിക് ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്, ഒരു ലൈബ്രറീൻ്റെയും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര നാല് തസ്തികയിലേക്കാണ് ഇപ്പോൾ ഇവിടെ വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത്. CBC സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ടീച്ചിങ് മേഖലയിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇതുപോലെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും അയക്കാട്ടോ. ഫ്യൂച്ചർ ഗേറ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിൻ്റെ അവരുടെ ഈ കരിയർ ഓപ്ഷനിലേക്കുള്ള മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി. ഞാൻ മെയിൽ ഐ ഡി പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. കരിയർ അറ്റ് FIGPS FGIPS.com അത്രയേ ഉള്ളൂ. കരിയേഴ്സ് ഞാൻ ഫുള്ള് പറയാം, സ്പെല്ലിംഗ് പറയാം, CAREERS അറ്റ് FGIPS.com careers@fgips.com. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോട്ട് ഒരു മെസ്സേജ് തന്നാൽ മതി, നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇത് അങ്ങോട്ട് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നയിക്കുക. ഇനിയിപ്പം സ്കൂൾ ബാക്കി കാര്യങ്ങളും അവരുടെ എല്ലാം കഴിഞ്ഞ് അവർക്ക് ഇൻഡക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ നല്ല ഏത് സ്കൂളിലും. അപ്പം ഈ ടീച്ചിങ് മേഖലയിലൊക്കെ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ CV കാര്യങ്ങളും ഒക്കെ അയച്ച് സബ്മിറ്റ് ചെയ്ത് ജോലി കരസ്ഥമാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ.
2: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. July 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
5: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: അപ്പൊ നമ്മുടെ ഓണസദ്യ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്നേഹസദ്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഡിസേർവിംഗ് ആയിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ യു എയിൽ ഇന്ന് കഷ്ടപ്പെടുന്നതും യു എയുടെ പല ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതും ഏത് സെക്ടറിലും ആവാം, ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ്ങോ ഡോക്ടറോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ളവരാവാം, നമ്മുടെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ചേട്ടനാവാം, ആരുമാവാം, നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദുബായിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ് ഈ വട്ടത്തെ സദ്യക്ക് നമ്മൾ അവർക്ക് ഒരു വലിയൊരു ട്രീറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം ജസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളെ അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് തന്നാൽ മാത്രം മതി, ബാക്കി അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആരെയും ഞങ്ങൾ ഏറ്റവും. അപ്പോൾ എന്താണേലും ഇത് കഥക് റെസ്റ്റോറൻറ്റും ഹോം 92.2 എഫ് എമ്മോട് ചേർത്താണ് ഈ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ്, സ്നേഹസദ്യ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവിലേക്ക് നമ്മൾ കാലു വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ എല്ലാം സെറ്റാണ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആ ഒരു ഫൈൻ ഡൈൻ സദ്യ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഗൂഗിളിൽ തന്നെ റേറ്റിംഗിൽ ഫസ്റ്റ് തേർഡ് പൊസിഷനിൽ ഒന്നാണ്. അത് മാത്രമല്ല, ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഷെഫ് ഈ ഒരു ഓണ സീസണിന് മാത്രമാണ് മലയാളികൾക്ക് വേണ്ടിയിട്ടെന്നുള്ളൊരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവരും തയ്യാറാണ്. അത് വലിയൊരു കോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അദ്ദേഹം ഈ ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും നിങ്ങൾ പറയുക, നിങ്ങൾക്കറിയാം ഒരുപാട് പേര് നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഒരുപാട് പേരുകൾ വരുന്നുണ്ടാവാം, അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓണസദ്യ സ്പേസ് ആ ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ ഫോൺ നമ്പർ. ഇനി ആ വ്യക്തിയുടെ ഫോൺ നമ്പർ അറിയില്ല, കണ്ടുപിടിക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ബാക്കി നമുക്ക് അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് ആളെ ഡിസേർവിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കും കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണേലും നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ വാട്സാപ്പിലാണല്ലോ അയക്കുന്നത്. അപ്പോൾ അവരുടെ പേര് ഓണസദ്യ സ്പേസ് ആളുടെ പേര് സ്പേസ് ആ ഫോൺ നമ്പറോട് ചേർത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ 0585829220 അതിലേക്ക് വേഗം ഒരു മെസ്സേജ് അയച്ചോളൂ കേട്ടോ.
0: You are listening to Sand Tunes with Akshay and Vidya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859. Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിവാദ പരാമർശം ടി ജി മോഹൻദാസിനെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിലെ സി ജെ പി പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊല്ലണമെന്ന പ്രസ്താവനയിൽ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എ ഐ വൈ എഫ് നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമാണെന്നും ആർ എസ് എസ് അതിനോട് യോജിക്കുന്നില്ലെന്നും ആർ എസ് എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക കെ ബി ശ്രീകുമാർ പറഞ്ഞു. ആർ എസ് എസിന്റെ ഒരു തരത്തിലുമുള്ള ചുമതലകളും നിലവിൽ ടി ജി മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും ആർ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എസ് ശ്രീജിത്തിന് ഡി ജി പി ആക്കണമെന്ന് ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടു. എം ആർ അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 1996 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയെയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഈ മാസം 30 ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ഇന്ത്യൻ നാവികരുമായുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നുവെന്ന് നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാരുണ്ട്. എം ബി അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചെർണമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. സി ജെ പി മാർച്ചിനു നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചുവെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി ഡി സി പി. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ആക്രമണം നടക്കുമ്പോൾ മേഖലയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. സമരക്കാർക്കെതിരായ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പുമായി സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. വമ്പൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. പ്രതിഷേധക്കാർക്കെതിരായ FIR ഉടൻ പിൻവലിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കും. സമരക്കാർക്കെതിരായ FIRകളിൽ നടപടി തുടരാമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ആശങ്കാജനകവും അംഗീകരിക്കാൻ കഴിയാത്തതെന്നും സി ജെ പി. ഉറപ്പുകൾ എഴുതി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതെന്ന് കോൺഗ്രസ് ജനതാ പാർട്ടി. സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര നടപടി. FIRകളായി മുന്നോട്ട് പോകാമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. 13 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കേസ് ഇന്ന് പ്രത്യേക അതിവേഗ കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമം, പൊതുപരീക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SFI നേതാവ് ഐഷി ഘോഷിനെ തെരഞ്ഞ് ഇന്നലെ രാത്രി വൈകിയും വീണ്ടും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ എ കെ ജി ഭവനിലെത്തി. പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിൽ സി പി എം പട്യാല ഹൌസ് കോടതിയിൽ അറസ്റ്റ് വാറന്റിനെതിരെ സമീപിക്കും. പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയുള്ള പോലീസ് നടപടി സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ്. ഭരണ നിർവ്വഹണത്തിന് 5 പരിഷ്കാരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആസ്തികൾ കൈകാര്യം ചെയ്യാൻ പുതിയ പോർട്ടലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പദ്ധതികളുടെ പുരോഗതി അറിയാൻ പ്രൊജക്ട് രജിസ്റ്ററും ഏർപ്പെടുത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. പദ്ധതി നടത്തിപ്പ് വൈകുന്നത് തടയാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. 5 പരിഷ്കാരങ്ങൾ സർക്കാർ ഉടൻ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭരണ നിർവ്വഹണത്തിനാണിത്. സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാൻ സ്പേസ് പ്രൊജക്ട് രജിസ്റ്റർ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൂന്നാമതായി ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്ട്രി രൂപീകരണവും ഉണ്ടാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ വിശദീകരിക്കുകയാണ്. ആസ്തികൾ കൈകാര്യം ചെയ്യാനും പദ്ധതി നടത്തിപ്പ് വൈകുന്നത് തടയാനും സമഗ്രമായ പദ്ധതികളുമായി കേരള സർക്കാർ വരുന്നു. മന്ത്രിസഭായോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണിപ്പോൾ വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്ട്രി രൂപീകരണം, അതാണ് മൂന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമതായി കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ സർക്കാർ ആലോചിക്കുന്നു. അഞ്ചാമത് നിക്ഷേപ അപേക്ഷകളിൽ തീരുമാനം ലളിതമാക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. വടകര എം ഡി എം എ കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാടാണ്. ഇതുവരെ കേസിൽ അറസ്റ്റിലായത് 4 പേർ, ഇതിൽ 3 പേരും അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് യു എസ് സൈന്യം. യു എസ് സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും യു എസ് സെൻട്രൽ കമാൻഡ്. സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞ് തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി സ്വന്തമാക്കി ഇന്ത്യയുടെ ഗുൽവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഗുൽവീർ സിംഗ്. അടുത്ത വാർത്ത 10 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. യു എയിൽ ഇന്ന് അസ്ഥിര കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 37°C, അന്തരീക്ഷ ഈർപ്പം 47%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ബുധനാഴ്ച മിഡ് വീക്ക് ഒക്കെ എത്ര പെട്ടെന്ന് എൻ്റെ ദൈവം ഈ ദിവസം പോകുന്നു. തിങ്കളാഴ്ച ആയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഇനിയിപ്പോൾ മറ്റന്നാൾ വെള്ളിയാഴ്ച ആയെന്ന് ഞാൻ പറയും, അല്ല അങ്ങനല്ല, വെള്ളിയാഴ്ച ആയിട്ട് ഞാൻ പറയും വെള്ളിയാഴ്ച ആയെന്ന്. അല്ല, ഈ വേഗത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം നട പടയിന്ന് കഴിഞ്ഞു പോകാൻ പോവാണ്. നമ്മൾ ഓഗസ്റ്റിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ ന്യൂ ഇയർ എനിക്ക് ഓർമ്മയുണ്ട്. ന്യൂ ഇയറിന് 31-ാം തീയതി വൈകിട്ടത്തെ പാർട്ടി എനിക്ക് ഓർമ്മയുണ്ട്, ഫയർ വർക്ക് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് ഈ ഇടയ്ക്കത്തെ മാസങ്ങളുണ്ട്. പിന്നെ എനിക്ക് റമളാൻ മാസം ഓർമ്മയുണ്ട്, കാരണം അത് ഒരു എന്താ പറയുക, അത്രയും 30 ദിവസത്തോളം നമ്മൾ വളരെ ഗ്യാദറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് യുദ്ധം ഓർമ്മയുണ്ട്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല സാറേ. എന്നെ പോലെയാണ് നിങ്ങളും, എവിടെ പോയി ഈ മാസങ്ങൾ എന്നുള്ളത് വളരെ. എന്തായാലും എല്ലാ മാസം വരേണ്ട ബില്ല് അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിൽ വരുന്നതുകൊണ്ട് അതാണ് ഏകയുള്ള ആശ്വാസമേ. അപ്പോൾ എന്താണേലും ഈ നമ്മൾ ഒരു കാര്യം, നമ്മൾ ഈ പ്രവാസികളായിട്ട് വരുന്ന സമയത്ത് ഒരു 20 കൊല്ലം മുന്നെയൊക്കെ ഇവിടെ വന്നേക്കുന്ന ആളുകളോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു അന്നത്തെ സമയത്ത്? അന്ന് ഒരു പക്ഷെ ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഗൾഫ് രാജ്യങ്ങൾ സ്പെഷ്യലി. അപ്പോൾ ഇപ്പം നമ്മുടെ യു എയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര ഫ്രീഡമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ ഫ്രീഡം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഉള്ള ഫ്രീഡം ഒന്നല്ല. ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് കാര്യം, ഇപ്പം പലരുടെയും വിചാരം എന്താണെന്നറിയോ, നമുക്ക് നമ്മൾ ഏത് മണ്ണിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഓരോ നിയമങ്ങൾ ഇവിടെ നിയമം തന്നെയാണ് അല്ലേ. നമ്മൾ സീബ്ര ക്രോസിംഗിൽ നടന്നു പോകുന്ന ഒരാളെ നമ്മൾ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മറ്റൊരാളെ ഡിഫേമേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറ്റം പറയുന്നതോ, നെഗറ്റീവ് റിവ്യൂ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഉണ്ടാവും, നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ പോയാൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറയാം. പക്ഷെ അത് നെഗറ്റിവിറ്റി ആക്കി ഒരു പ്രൊഡക്റ്റിനെയോ ഒരു ഹോട്ടലിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ വ്യക്തിയെയോ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞിടയിൽ എനിക്കൊന്നൊരു അബുദാബിയിൽ ഒരാൾക്ക് ഒരു 81,000 ദിർഹംസ് 81,000 ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻ അടിച്ചൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിനെ ഡിഫെയിം ചെയ്ത് അവർ കമൻറ്റിട്ടു. ആ കമൻറ്റിട്ടതിനെ തുടർന്നായിരുന്നു അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് പോയി. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് 81,000 ഫൈൻ അടയ്ക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ഫൈൻ്റെ എമൗണ്ട് പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 250 to 500,000 ആണ് പെനാൽറ്റി വരുന്നത്. ജയിൽ സെക്ഷയും നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മിക്കവാറും റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് വരുന്നത്. സി നമുക്ക് തോന്നാറുണ്ട്, എനിക്കൊക്കെ തോന്നാറുണ്ട് ഈ നല്ലതല്ല എന്നുണ്ടെങ്കിൽ റിവ്യൂ കൊടുക്കണമെന്നുള്ള ഒരു കാര്യം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമം അത് അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കത് ചെയ്യാൻ പാടില്ല. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഈ സ്റ്റില്ല് ഞാൻ പല റെസ്റ്റോറൻറ്റ്സിൻ്റെയും നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ പോകുന്ന സമയത്ത് വളരെ റീസെൻ്റ് ആയിട്ട് പോലും ആളുകൾ കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. സുഹൃത്തെ, അവർ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നിയമം അതിന് അവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം പറയുന്ന രീതി തന്നെ നമ്മൾ ചെയ്യണം. കാരണം നെഗറ്റിവിറ്റി വേണ്ട എന്ന് ഈ രാജ്യം ഒരു കാരണവശാലും ഒരു നെഗറ്റിവിറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് നേരിട്ട് പോയി പറയാം. വേറെ ഒരു കാര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കരുത്. കാരണം ഇതിൻ്റെ വേറൊരു കേസ് കൂടെ ഞാൻ കണ്ട സമയത്ത് ആ ഒരു കേസിനകത്തും ഇതേപോലെ തന്നെയാണ്. ഒരു വ്യക്തി ഫോൺ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ്, ദൈവത്തെ ഓർത്ത് ഇവിടെ എഴുതിയിട്ടാൽ തന്നെ പ്രശ്നമാണ്. അപ്പോഴാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടാനായിട്ട് പോകുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇതിട്ടു. അങ്ങനെ 30,000 ദിർഹംസ് അദ്ദേഹത്തിന് ഫൈൻ വന്നു. വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവസാനം അല്ല, ആദ്യം ക്രിമിനൽ പെനാൽറ്റി ചാർജ് ചെയ്തത് എനിക്ക് തോന്നുന്നു 30,000 ദിർഹത്തിനായിരുന്നു. അത് കഴിഞ്ഞ് വീഡിയോ റിമൂവ് ചെയ്യാനും പറഞ്ഞു. മൊബൈൽ ഫോണും അവർ കോൺഫിസ്കേറ്റ് ചെയ്തു. അതിനുശേഷം കോർട്ട് ഫർദർ ഓർഡർ പെനാൽറ്റി 51,000 ആസ് ടെമ്പററി സിവിൽ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ 51,000 ദിർഹംസ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അയക്കേണ്ട പണമാണ്. നമ്മൾ ആരോടെങ്കിലും ഉള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഒരു കമൻറ്റ് നമ്മൾ നിങ്ങൾ പോയി ചെയ്യരുത്. ഇത് വളരെ ഞാൻ താഴ്മയായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. എത്ര പേർക്ക് ഇത് സ്റ്റിൽ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിയമം നിയമമായിരിക്കും. അത് നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ നിയമം നമ്മൾ ചെയ്തേ പറ്റൂ, പാലിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തുനിന്ന് വിട്ടു പോകാം. നിങ്ങൾ ആരും ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് നാടാണോ, നിങ്ങൾക്ക് ഏത് രാജ്യമാണോ നിങ്ങൾക്ക് ഇഷ്ടം, ആ രാജ്യത്ത് പോയി നിങ്ങൾക്ക് ചെയ്യാൻ അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണേലും ഇത് വളരെയധികം ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം 500,000 വരെ നിങ്ങൾക്ക് ഇത് കിട്ടാനും ഫൈൻ കിട്ടാനുള്ള ഒരു യു എസ് സൈബർ ക്രൈം ലോ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ വയ ഡിജിറ്റൽ ചാനൽസ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പെടുമെന്ന് പറഞ്ഞാൽ പെടും.
ആ ഒരു കമന്റ് ഒരു സ്ക്രീൻഷോട്ട് മതി. നിങ്ങൾ എന്ത് ഫേക്ക് അക്കൗണ്ടിലാണെങ്കിലും നിങ്ങൾ പെടും. അപ്പം വേണ്ടാത്തതിന് പോകാതിരിക്കുക. നമ്മൾ വന്നേക്കുന്ന ഉദ്ദേശം എന്താണ്? നമ്മൾ നല്ല ജോലി എടുക്കുക, വേണമെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരിക, ഇവിടെ വീട് മേടിക്കുക, ഇവിടെ താമസിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യരുത്. ദാറ്റ്സ് ഓൾ. അപ്പം എന്താണ്, ഇതും ഭയപ്പെടുത്തുന്നതല്ല, ജാഗ്രതയാകാൻ. ഓരോ കേസുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു പാഠമാകട്ടെ എന്നോർത്ത് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും ടെൻഷൻ വേണ്ട, ചിൽ, നമുക്ക് ഒരു അടിപൊളി സോങ് കേട്ടാലോ. സിറ്റ് ബാക്ക് ആൻഡ് ജൂം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ചിൽ 11 o'clock ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ് ട്രാഫിക് സ്റ്റേഷൻ നോക്കാം. ശ്രീ മുഹമ്മദ് ബിൻസാർ റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് പുരോഗമിക്കുന്നുണ്ട്. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. രാവിലെ തൊട്ട് ഞാൻ പല രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ നോക്കുന്ന സമയത്താണല്ലോ ഈ ട്രാഫിക്കിന്റെ കഞ്ചക്ഷൻ ഒരിക്കലും തീരരുത്. രാവിലെ തൊട്ട് ഞാൻ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞൊരു മാട വെള്ളരി പ്രാവായിരുന്നു ഞാൻ. അതൊക്കെ മാറി ഇതാണ്ട് ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ സ്ട്രീറ്റിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുന്നു. ബേ റൂട്ടിലും സ്ലോ മൂവിംഗ് ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. ഇതാണ് വാസ്തവം. നമ്മുടെ അൽക്കൽ റോഡിൽ നമ്മുടെ റാസർകോ റോഡ് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് രാവിലെ തൊട്ടേ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഊതുമേത്ത റോഡിൽ ഒരു ആക്സിഡന്റ് രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. നമ്മുടെ ദുബായിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ DIFC റോഡ് കുറച്ച് സ്ലോ മൂവിംഗ് ആണ്. കഞ്ചക്ഷനും വേറെ അല്ല, സ്ലോ മൂവിംഗ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഷേഖ് സായ റോഡ് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏത് എക്സിറ്റ് വേണേലും എടുത്ത് ചെല്ലാം കേട്ടോ. ബാക്കി ഏരിയകളൊക്കെ തന്നെ ഇന്ന് എമിറേറ്റ്സ് റോഡൊക്കെ എന്തോ ഭാഗ്യം കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. എന്നാലും ബാക്കി റോഡുകൾക്കൊന്നും കുഴപ്പമില്ല. ഈ ഷാർജയാണ് പ്രശ്നം. ഷാർജയിലൊന്ന് പോയി വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വേണമെന്ന് തോന്നുന്നില്ല. ഷാർജക്കാരെ എന്താണ് പ്രശ്നം അവിടെ? എന്താണ് സ്ലോ മൂവിംഗ് ആണോ, വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ, റോഡ് പണി നടക്കുന്നുണ്ടോ, എന്താണെന്നൊന്ന് പറയാട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് ഒരു മെസ്സേജ് അപ്ഡേറ്റ് തന്നാൽ മതി. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയക്കുക.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sanjuns with Akshay and Vidya.

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അതാ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാട്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: കാസർഗോഡുകാർക്ക് വേണ്ടിട്ട് ഒരു സോങ് പ്ലേ ചെയ്യുമെന്ന് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മളിവിടെ അങ്ങനെ എന്റെ ഷോയിൽ നമ്മൾ സോങ് റിക്വസ്റ്റ് അല്ല, അത് ഷീബയുടെ ഷോയിലാണ്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സോങ് റിക്വസ്റ്റ് നിങ്ങൾക്ക് പറയുന്നത്. പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പാടിയ ഒരു സോങ് ആണ് അത് പ്ലേ ചെയ്യുക. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിജേഷ് ആണ് എനിക്ക് ആ ഒരു സംഭവം അയച്ചു. വിജേഷ് ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജേഷ്, നമസ്കാരം. സുഖായിട്ടിരിക്കുന്നു. പറ, ഈ സോങ് എന്താണ്? നമ്മുടെ ആസിഫ് കാസർഗോഡ് ആണ് ഇത് പാടിയേക്കുന്നത് അല്ലേ?
1: അതെ അതെ അതെ, ഇത് സോങ് പാടിയത് നമ്മളെ കോമഡിയൻ, സ്റ്റാൻഡപ്പ് കോമഡിയൻ ആസിഫ് കാസർഗോഡ് ആണ്.
0: തീർച്ചയായിട്ടും
1: ഇത് പ്രൊഡ്യൂസ് ചെയ്തത് വേറെ ആരല്ല, ഞാൻ തന്നെ.
0: ആക്ച്വലി ആസിഫ് കാസർഗോഡ് നിങ്ങൾ യൂട്യൂബിലേക്ക് നോക്കാൻ അല്ല, ഇൻസ്റ്റാഗ്രാമിൽ നോക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡീസ് നമുക്ക് കാണാൻ സാധിക്കും. ആസിഫിന് എന്നെ പരിചയപ്പെടുത്തിയതും വിജേഷാണ്. വിജേഷ് ആക്ച്വലി നല്ല ഒരു ചെണ്ടവാദ്യനാണ്, അങ്ങനെ കുറെ. അപ്പൊ എന്താണല്ലോ ആ പാട്ടൊന്ന് കേൾക്കാം. ഒരു റാപ്പ് ആണ് ആക്ച്വലി വന്നേക്കുന്നത്. പക്ഷെ ഞാൻ ആ റാപ്പ് കേൾക്കുന്ന സമയത്തും അതിന്റെ ഇടയിൽ വന്നേക്കുന്ന നല്ല വേർഡ്സ് ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണേലും ഈ കാസർഗോഡുകാർക്ക് വേണ്ടിട്ടൊക്കെ ഇതാണ്ട് ഞാൻ ആ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്.
1: കേട്ടോ,
0: എല്ലാ കാസർഗോഡുകാർക്കും വേണ്ടിട്ട് ഇതാ ഞാൻ ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ സോങ്, ആസിഫ് എന്ന് പറയുന്ന കലാകാരൻ കാസർഗോഡിൽ നിന്ന് നിർമ്മിച്ച സോങ്. അദ്ദേഹത്തിന്റെ പ്രവാസി സുഹൃത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സിറ്റ് ബാങ്ക് എൻജോയ് ഹൂം 92.2 FM ൽ നിങ്ങൾ അക്ഷയ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ.

0: ഗോഡ്, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ വിശേഷം, ഞാനിത് റേഡിയോ കേട്ടപ്പോഴാണ് എൻ്റെ ഒരു ഭംഗി എനിക്ക് മനസ്സിലായത്. ഞാൻ എനിക്ക് അയച്ചു തന്ന സമയത്ത് അതാണ് റേഡിയോയുടെ മാജിക് എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. സി, നല്ല നല്ല സുഹൃത്തുക്കൾ ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ സം മാജിക് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഒരു സോങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഐ ഹോപ്പ് കേട്ടവർക്കൊക്കെ തന്നെ ആ ഒരു സോങ്ങിൻ്റെ ആ ബീറ്റ് നല്ല രസമുണ്ട്. ചില റാപ്പുകൾ നമുക്ക് അത്ര വലിയ ഡൈജസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഇത് ഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ആസിഫ് അദ്ദേഹത്തിന് ഒരു വലിയൊരു അപ്രിസിയേഷൻ ഞങ്ങളുടെ ഹോം 92.2 FM ഭാഗത്തും എൻ്റെ റിവ്യൂയുടെ ഭാഗത്തു നിന്നും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവും, റെക്കോർഡ് ചെയ്തയക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എൻ്റെ ബിഗ് സല്യൂട്ട് കൂടെ അറിയിക്കും കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങ് ലൈക്ക് തന്നെ പോകുന്ന സിറ്റ്ബാക്ക് എന്നും ചെയ്യും. ഹോം 92.2 FM അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

होम 92.2 FM. होम इज अ फीलिंग. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഖജനാവിലെ ചോർച്ച തടയും അഞ്ച് പ്രധാന പരിഷ്കാരങ്ങളുമായി സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ അഞ്ച് സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്ലാൻ സ്പേസ് 2.0, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാബാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ചു ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾ അടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന് ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഈ മാസം 30 ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി, അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി. AdG അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തും. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ നാവികരുമായുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നുവെന്ന് നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാരടക്കം 15 പേർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർനോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. CJP മാർച്ചിനു നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചുവെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി DCP. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. സമരക്കാർക്കെതിരായ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പുമായി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. വമ്പൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. FIR ഇന്ന് തന്നെ പിൻവലിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കും. സമരക്കാർക്കെതിരായ FIR നടപടി തുടരാമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ആശങ്കാജനകവും അംഗീകരിക്കാനാകാത്തതെന്നും CJP. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. 13 പേർ പ്രതികൾ. കേസ് ഇന്ന് പ്രത്യേക അതിവേഗ കോടതി പരിഗണിക്കും. വടകര MDMA കേസിലെ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് അറസ്റ്റിലായി. 1 കോടിയോളം രൂപയുടെ ഇടപാട് ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായത് ഇതുവരെ 4 പേരാണ്. ഇതിൽ 3 പേരും അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. US സൈന്യത്തിനു നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നും എല്ലാം വിജയകരമായി തടഞ്ഞുവെന്നും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൗദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൗദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നതെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയ സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാഷ്ട്രങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ട് വച്ച ഫോർമുല.
4: FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
9: Time check.
8: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ചൂട് കൂടുന്നു. ദുബായിലെ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 47%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ബുധനാഴ്ചയാണ്, ജൂലൈ 29. സൈന്യ സിഗ്നേച്ചറൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ തെറ്റണ്ട, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈയിടെ വളരെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദുബായ് മോളിൻ്റെ അടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുകയാണ്. ആക്ച്വലി ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എന്നൊക്കറിയാം എത്ര പേരെ, ഒരു ദിവസം പോട്ടെ, ഒരു സമയത്ത് തന്നെ എത്ര പേരെ അവിടെ കൊള്ളുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നറിയാം. ഒരു മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി 12,000 പാസഞ്ചേഴ്സിനെ വരെ ഒരു മണിക്കൂർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് അവിടെ ഉള്ളത്. അത് ഒരു ഡെയിലി കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200,000 മേലെ ആളുകളെ അവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലാണ് സ്റ്റേഷൻ ഉള്ളത്. പക്ഷേ ഈ ന്യൂ ഇയർ ഈവ് അല്ലെങ്കിൽ മേജർ ഹോൾഡേസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മാസ്സായിട്ട് ആളുകളങ്ങോട്ട് ഇടിച്ചു കയറുകയാണ്. അപ്പം ഇതൊക്കെ തുടർന്നും ഓരോ വർഷം വരുന്ന 65% ആണ് ഇൻക്രീസ് ആവുന്നത് പാസഞ്ചേഴ്സ് ഓരോ വട്ടവും. അപ്പം ഇത് പ്രമാണിച്ചുകൊണ്ടാണ് അവിടുത്തെ എക്സ്പാൻഷൻ വരുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ദുബായ് മോളിൽ മെട്രോ സ്റ്റേഷൻ ഇല്ല, വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ക്ലോഷർ ആവുന്ന സമയത്ത് വേറെ എന്താണ് ഒരു പോസിബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരുന്നത്. എനിക്കും അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ടെമ്പററി സ്റ്റെയർ കേസ് ആണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെയർ കേസ് വഴി നമുക്ക് നേരെ നമ്മുടെ എന്താ പറയണേ ദുബായ് മോളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. അവിടെ എപ്പോഴും ആളുണ്ടാവും, പക്ഷേ എക്സിറ്റ് 1 അവിടെ ആയിരിക്കും ഈ ഒരു സ്റ്റെയർ കേസ് ഉള്ളത്. ബുർജ് ഖലീഫയിലേക്കോ ദുബായ് മോളിലേക്കോ നമുക്ക് ഈ ഓൺഗോയിങ് എക്സ്പാൻഷൻ വർക്ക് നടക്കുന്ന സമയത്ത് എക്സിറ്റ് 1 നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ഥിരം മെട്രോയിൽ പോകുന്നവർക്കാണെങ്കിൽ അറിയാം, എങ്ങാനും എല്ലപ്പോഴും മെട്രോ കാറിൽ പോകുന്നവർ മെട്രോ എടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളായിരിക്കും പെടാൻ പോകുന്നത്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഞാനും വിചാരിക്കും വണ്ടി എടുത്തിട്ട് മെട്രോയിൽ അങ്ങ് പോയാലോ എന്ന്. പിന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ദുബായ് മോൾ വരെയുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ, അത് തന്നെ ഉണ്ടാവും 1 കിലോമീറ്റർ. അത് ഓർക്കുമ്പോഴാണ് പിന്നെ അങ്ങ് മടിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആരെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് സ്റ്റെയർ ഉണ്ട്. നിങ്ങളുടെ കൊളീഗ് ആരെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവരോടും കൊണ്ടൊന്ന് പറഞ്ഞുകൊടുക്കുക. അവിടെ ഇനി ചിലവരുണ്ട് ദുബായ് മോളിലെ സ്റ്റേഷൻ ഇല്ലയെന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ഇറങ്ങി അവിടുന്ന് ടാക്സി എടുത്ത് വരുന്നവരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ തന്നെ അവർ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിലേക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറിയാൽ ദുബായ് മോളിലേക്കോ അല്ലെങ്കിൽ ബുർജ് ഖലീഫയിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് അല്ലെത്തിയ ടോൾ റോഡ് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ വെച്ചു. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ മൂന്ന് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയ സ്ട്രീറ്റ് കണക്ട് ചെയ്ത് വരുന്ന ആ റോഡൊക്കെ തന്നെ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം എന്താണെങ്കിലും രാവിലെ തൊട്ടേ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് സ്ലോ മൂവിങ്ങിലായിരുന്നു. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോട് വന്നപ്പം തൃപ്തിയായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഊതുമേത്തേലും തന്നെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഊതുമേത്ത റോഡും ഇച്ചിരി നമ്മുടെ ബിങ്കാട്ടി അവന്യൂ ഒക്കെ ഇല്ലേ, നമ്മുടെ ആ ഹോസ്പിറ്റലിൻ്റെ അതുവഴി ഇങ്ങോട്ട് വരുന്ന അൽവാസ ക്ലബ്ബ് അവിടെ ആ ഒരു ഏരിയ അവിടെ നമ്മുടെ ഒരു ഒരു അത് തന്നെ ഒരു ആക്സിഡൻ്റ് ആണുള്ളത്. പക്ഷേ നല്ല രീതിയിൽ ഇച്ചിരി കൺജഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ എടുത്ത് പറയാൻ. ദുബായ് റോച്ചിൽ ബാക്കിയൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്ത് എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്,
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: ഇൻഫിനിറ്റി പോയിന്റ് 2 FM-ലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ നിത്യയും വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സുഖാണോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: ഭയങ്കര ട്രാഫിക് ആയിരുന്നു.
0: ആണ്, എന്താ പ്രശ്നം അവിടെ?
1: അറിയില്ല, എയർപോർട്ട് റോഡിൽ നിന്ന് രക്ഷയില്ലായിരുന്നു. ഇപ്പം നേരത്തെ ഇപ്പം അക്ഷയ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നല്ലേ.
0: രാവിലെ തൊട്ട് നല്ല ട്രാഫിക് ആയിരുന്നു, പല ഏരിയകളിലും നല്ല രീതിയിലുള്ള ട്രാഫിക് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്താണേലും നമ്മള് ഇപ്പോ നിത്യം ഞങ്ങൾ ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ പറ്റും അല്ലേ. നിത്യയോട് പലരും ഇപ്പൊ എന്താ ചോദിക്കുന്ന വീഡിയോ കണ്ടിട്ട് എവിടെ ഇൻഫർമേഷൻ,
1: എവിടെ നിന്നാ ഇതൊക്കെ തപ്പിക്കൊണ്ട്? കാരണം അക്ഷയ് എന്നെ ഓരോ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ എവിടുന്നാ നിത്യ ഇത് കൊണ്ടുവരുന്നത്? നമ്മൾ ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നതല്ലേ. പക്ഷെ ഇപ്പൊ പുറത്തുള്ളവർ ചോദിച്ചോളൂ, ഇത് എവിടുന്ന് കിട്ടുന്നു?
0: തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ് ഞങ്ങൾ വരുന്നതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിറം മാറുന്ന ഏതെങ്കിലും ജീവിയെ നിങ്ങൾക്ക് അറിയാവോ? എങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന നിറം മാറുന്ന ജീവി,
1: ജീവിനെ ഞങ്ങൾ പറഞ്ഞു
0: അല്ല, നിത്യ പറയായിരുന്നു. നമുക്കറിയാം ഓന്ത് നിറം മാറും അറിയാം, പക്ഷെ നിത്യ പറയാണ് ഓന്ത് മാത്രമല്ല വേറെ പല ജീവികളും നിറം മാറും. ഏതൊക്കെയാണ്
1: ഇതിനെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാം അല്ലെ. ശരിക്കും ഓന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ മാത്രമല്ല ഈ ഓന്ത് നിറം മാറുന്നത്, അതിന്റെ ഫീലിങ്സ് അത് പ്രകടിപ്പിക്കുന്നതും ഈ നിറം മാറിക്കൊണ്ടാണ്.
0: അങ്ങനെ
1: അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു.
0: ശരി, അല്ലെ, ഈ ഓന്തിനെ ഉണ്ടല്ലോ, നമ്മൾ നിറം മാറുമെന്ന് നോക്കിയിരുന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഓന്ത് മാറിപ്പോയി വേറെ ഏതെങ്കിലും ഒരു മരത്തിലിരിക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് നമ്മൾ നോക്കിയിരിക്കുമ്പോഴല്ല, പക്ഷെ എനിക്ക് ഒന്ന് നമ്മുടെ തോന്നലാണോ എന്തോ, എന്റെ പറയാൻ എന്തോ സയൻസ്
1: ഉണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും, വെറുതെ നോക്കി നിന്നാ കാണാൻ പറ്റും.
0: ശരി, അപ്പൊ ഒന്നാമത്തേത് ഓന്ത്, വേറെ ഏതൊക്കെയാണ്?
1: വേറെ ആർട്ടിക് ഫോക്സ് ഉണ്ട്.
0: ആർട്ടിക് ഫോക്സ് കുറുക്കനോ? മറ്റേ
1: മഞ്ഞ് കാലം അല്ലെങ്കിൽ നിറയെ മഞ്ഞുള്ള സമയത്ത് നല്ല വെളുത്ത ഈ ധ്രുവക്കരടിയെ പോലെ കാണപ്പെടും. പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താ, ഈ വേനൽക്കാലത്ത് മണ്ണിൽ ഒളിച്ചിരിക്കുക, ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നിറം ഈ ചാര നിറത്തിലേക്ക് മാറും.
0: രണ്ടു ടോണോ?
1: ആ, രണ്ടു ടോൺ. നല്ല രസാ.
0: ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്, ഏതാ ഈ വെളുത്ത നിറത്തിൽ കണ്ടിട്ടുണ്ട്, അതിങ്ങനെ പതുങ്ങി ഇരുന്നിട്ട് എന്തെങ്കിലും വരുമ്പോ ചാടി പിടിക്കുന്നത്. പക്ഷെ അതിന് മറ്റേ നിറം മാറുമെന്ന് എനിക്കറിയില്ല.
1: ഈ മണ്ണിന്റെ നിറമില്ലേ
0: നമ്മുടെ,
1: ആ കളറിലേക്ക് മാറും. എന്തൊരു അതിശയല്ലേ.
0: ഓ ശരി, രണ്ടാമത്തെ ആർട്ടിക് ഫോക്സ്, മൂന്നാമത്തെ
1: സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞ സാധനം.
0: സ്റ്റോൺ ഫിഷ്,
1: ഇതിന്റെ ഇത് പാറയാണെന്ന് കരുതി ചവിട്ടിയ പണിവാളും. അതായത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് ഈ സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത്. ഇത് കടലിലെ ഒരു എന്താ പറയാ, ഒരു കബളിപ്പിക്കൽ വിദഗ്ധനായിട്ട് നമുക്ക് കണക്കാക്കാം.
0: ശരി, ഞാൻ സംഭവം കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ചില ചാനൽസിലൊക്കെ വരുന്ന സമയത്ത് പതുങ്ങി ഇരുന്നിട്ട് അതിനെ മീൻ ഏരയെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്.
1: ശരിക്കും കണ്ട ഒരു റോക്ക് തന്നെ.
0: ശരി, അതാണ് അത് തന്നെയാണ് മൂന്നാമത്തെ സ്റ്റോൺ ഫിഷ്. അപ്പം പിന്നെ
1: അടുത്തത് ഓർക്കിഡ് മാൻഡിസ് എന്ന് പറഞ്ഞ ഒരു പൂവാണെന്ന് തോന്നുന്ന ഒരു സാധനമാണ്. അതായത് ഓർക്കിഡ് പൂക്കളുടെ അതേ നിറവും രൂപമുള്ള ഈ ഒരു സാധനമാണ് ഇത്. ഒരു ഇതല്ല, പ്രകൃതിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചതിക്കുഴിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഓർക്കിഡ് പൂവുകളെ പോലെ ഈ ജീവി ഇരിക്കുന്നത്, അവർ ജീവിയാണ്, ഓർക്കിഡ് പൂവിനെ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഈ അത് കഴിക്കാൻ പാകത്തിലുള്ള ഇൻസെക്ട്സ് ഒക്കെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ചാടി പിടിക്കും. അതാ ഞാൻ പറഞ്ഞ പ്രകൃതിയിൽ ഭയങ്കര ഒരു ചതിക്കുഴിയാണ് അടുത്തത്. ഓർക്കിഡ് മാൻഡിസ്,
0: ഓർക്കിഡ് മാൻഡിസ് നാലാമത്തേത്.
1: അടുത്തതാണ് വില്ലൻ ലീഫ് ടെയിൽഡ് ഗെക്കോ.
0: ലീഫ് ടെയിൽഡ്
1: ഗെക്കോ,
0: ഗെക്കോ എന്താ
1: അത്? അതായത് ഈ ഉണങ്ങിയ ഇലകളില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പച്ച ഇലകളുടെ പോലത്തെ ഒരു ജീവി ഇങ്ങനെ നടന്നൊരു വെട്ടിൽ പോലത്തെ ഒരു സാധനം, അതേപോലത്തെ തന്നെ ഉണങ്ങിയ ഇലകൾ പോലത്തെ ജീവിയുണ്ട്. കണ്ടാൽ ഒരിക്കലും മനസ്സിലാവൂല. ഞാൻ ഈ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ള ഈ ജീവിയെ കുറിച്ചാണ്.
0: ശരി,
1: അതായത് ഇപ്പൊ ഉണങ്ങിയ ഇല ഏതാ, ഈ ജീവി ഏതാ, നമുക്ക് ഒരിക്കലും
0: മനസ്സിലാവും.
1: അത് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇലകളുടെ ഇടയ്ക്കൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയതാ, എന്റെ ചിത്രം ഒന്ന് കാണണം.
0: തീർച്ചയായിട്ടും ഇത് ഇത്രയുമാണ്. ഇപ്പൊ നാലെണ്ണം പറഞ്ഞത്, നാല്
1: ചേർത്ത് അഞ്ചെണ്ണം,
0: ഒന്നുകൂടെ ചേർത്ത് അഞ്ചെണ്ണമാണ്. അഞ്ച് സ്പീഷീസ് ആണ് നിറം മാറുന്ന സ്പീഷീസ്. നമ്മുടെ വിചാരം ഓന്ത് മാത്രമെന്നാണ്, അതല്ല, ഈ പറഞ്ഞ അഞ്ചെണ്ണം നിറം മാറുന്നതാണ്.
1: ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയണേ.
0: തീർച്ചയായിട്ടും അത് നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും സ്പീഷീസ് അങ്ങനെ നിറം മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാവുന്നതാണ്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट सेंटर फॉर जापानीज कार्स।
3: വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടപടി, അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി, അവർ സ്വയം പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി. എ ഡി ജി പി അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ഡൽഹിയിലെ സി ജെ പി പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ആർ എസ് എസ് സഹയാത്രികൻ ടി ജെ മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാബാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് നേരത്തെ വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്കേറ്റത്തിനാണ് ഇന്ന് ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഇതേറെ നേരം ബഹളത്തിനിടയാക്കി, തുടർന്ന് സഭ നിർത്തിവച്ചു. പ്രതിപക്ഷത്തോട് കയർത്ത് സ്പീക്കർ, ചർച്ചയ്ക്ക് താൽപര്യമില്ലെങ്കിൽ സഭ നിർത്തിവെക്കാമെന്ന് സ്പീക്കർ. ഡൽഹിയിലെ എ കെ ജി ഭവനിൽ കയറി എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് ജോൺ ബ്രട്ടാസ് എം പി വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. 2021 കേസിന്റെ പേര് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയത്. യൂണിഫോമില്ലാതെ മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിന് ശ്രമിച്ചതെന്നും ബ്രട്ടാസ് ചൂണ്ടിക്കാട്ടി. ഐഷിക്കെതിരെ നടന്ന പ്രതികാര നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് എം പി. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നുവെന്ന നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാരുണ്ട്. എം വി അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിക്കിടക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖത്തിനടുത്താണ് മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് യു എസ് സൈന്യം. യു എസ് സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞുവെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു. രാജ്യത്തെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞ് തകർത്തു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി യു എസ് സംയുക്ത ആക്രമണം നടന്നു. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 കൊല്ലപ്പെട്ടതായി പി എം എഫ് അറിയിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക കൂടിക്കാഴ്ച. കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെ പുതിയ സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി സ്വന്തമാക്കി ഇന്ത്യയുടെ ഗുൽവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഗുൽവീർ സിംഗ്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.
1: Time check. Time check.
8: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
1: Weather update.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യുക, എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു ദിവസമൊക്കെ? ഈ സമയം എന്ന് പറയുന്നത് നമുക്കൊരു മിഡ് മോർണിംഗ് ടൈമാണ്. 2 മണിവരെ കുറേ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ. യെസ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മാസം ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ കഴിയുകയാണല്ലേ. എത്ര പെട്ടെന്നാണ് ഈ 2026 ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ജനുവരി നമ്മൾ ആ ഒരു സെലിബ്രേഷൻ്റെയൊക്കെ ആ ടൈമൊക്കെ ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അത്രയ്ക്ക് വേഗമാണ് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ. പൊക്കോട്ടെ പൊക്കോട്ടെ. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു, ഇതുവരെ എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട, എല്ലാവർക്കും ഒരേപോലെ തന്നെ പോകാൻ അറിയാം. എനിവേ, എന്ത് തന്നെയാണ്, നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ അല്ലേ. യെസ്. അപ്പോൾ ഇന്ന് ജൂലൈ 29 ആണ്, വെനസ്ഡേ ആണ്. നല്ലൊരു മിഡ് മോർണിംഗ് നേരുന്നു എല്ലാ ആൾക്കാർക്കും. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കണം. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു നമ്മുടെ യുണൈറ്റഡ് അറബ്

0: എമിറേറ്റ്സിന്റെ ഈ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് ട്രൈ മീൻസ് വിയർപ്പൊടിക്കുക ഒരുപാട് ആൾക്കാരെ നമുക്കറിയാലോ നമ്മുടെ ഈ നിത്യജീവിതത്തിൽ. സോ നിങ്ങൾക്ക് അവരുടെ പേര് നോമിനേറ്റ് ചെയ്യാനുള്ള ആ പേരൊന്ന് സജസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്, ആ ഒരു അവസരമുണ്ട്. അവരുടെ കൂടെ ചേർന്ന് അവർക്കൊരു സ്നേഹ സദ്യയാണ് നമ്മൾ ഒരുക്കുന്നത് കേട്ടോ, കടക്ക് റെസ്റ്റോറൻറ്റും ഹോം എഫ് എം ചേർന്ന്. തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് വിട്ടുപോയാലോ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കണം. നീ ഇന്നലെ എനിക്ക് കുറേ പ്രാങ്ക് നമ്പേഴ്സ് വന്നു. ഞാൻ എല്ലാവരും വിളിച്ചപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ പറ്റിച്ചതാണ്, അമ്മ മകനെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അതല്ല, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര സ്നേഹനിർഭരമായിട്ടുള്ളൊരു നിമിഷമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് അസോസിയേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെ ആണല്ലോ. സോ നിങ്ങൾക്കറിയാൽ ഒരുപാട് വർഷങ്ങളായിട്ട് യുഎയിൽ താമസിക്കുന്ന എത്ര പേരുണ്ട്. അവരെ ഒന്ന് നോമിനേറ്റ് ചെയ്യാം, അവരൊന്ന് സന്തോഷിക്കട്ടെ അല്ലേ. അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സോ അവരൊന്ന് സന്തോഷിക്കട്ടെ, ആ ഒരു സ്നേഹനിർഭരമായ നിമിഷങ്ങൾ നമുക്കും കാണാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. എൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഓണസദ്യ, പിന്നെ ആരെയാണോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരും മൊബൈൽ നമ്പറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ജൂലൈ 29 ഒരു പ്രത്യേകത ഉണ്ടോയെന്ന് വെച്ചാൽ കുറേയധികം പ്രത്യേകതകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇന്ന് ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ് കേട്ടോ. നമ്മുടെ ഈ കാടുകളുടെ വന്യതയും ആ ഒരു ഗാംഭീര്യം ഒക്കെ എന്ന് പറയുന്നത് ആ കടുവകൾ തന്നെയാണ് അല്ലേ. ഇപ്പം കാടിൻ്റെ രാജാവ് എന്ന് പറയുന്നത് ലയൺ ആണെങ്കിലും കാടിൻ്റെ ആ ഒരു വന്യത അങ്ങനെ ഗാംഭീര്യം നിലനിർത്താൻ കടുവയെ കഴിഞ്ഞ് വേറെ എന്തുള്ളൂ അല്ലേ. എന്നാലും ഈ വനനശീകരണവും ഈ പറഞ്ഞ പോലെ വേട്ടയാടലും കാരണം ഇതിൻ്റെ നിലനിൽപ്പ് വലിയൊരു ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലോകം ഇങ്ങനെ ഒരു ദിനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ, ഈ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ 29 എന്ന് പറയുന്നത് ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഡേ ആയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ 2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടന്ന ടൈഗർ സമ്മിറ്റിലാണ് ശരിക്കും കടുവകളുടെ വംശനാശം തടയാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അതിനെ സംരക്ഷിക്കണമെന്നൊക്കെ കരുതിയിട്ട് വലിയൊരു തീരുമാനം നടന്നത്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അദ്ദേഹം മുൻകൈയെടുത്താണ് ശരിക്കും ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത്. അമൂർ ടൈഗറുകളെ സംരക്ഷിക്കാൻ അദ്ദേഹം ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ആ ഒരു ഡേയിൽ സംസാരിക്കുമ്പോൾ. കടുവകളെ വേട്ടയാടുന്നതും അനധികൃതമായിട്ട് അതിനെ കടത്തുന്നതും ഈ പറഞ്ഞ പോലെ ആ സൂക്ഷിക്കുന്നതും എല്ലാം വലിയ ശിക്ഷയും നീണ്ട തടവ് ശിക്ഷയൊക്കെ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാക്കി മാറ്റുകയാണ് ആ ഒരു ഡേയിൽ ഉണ്ടായത്. അപ്പോൾ റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ കീഴിൽ അമൂർ ടൈഗർ സെന്റർ എന്ന സംഘടനയ്ക്കും ഈ ഒരു ഡേയിൽ 2010 ജൂലൈ 29 അവർ തുടക്കമിടുകയും ചെയ്തു. അപ്പോൾ ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈഗേഴ്സ് ജീവിക്കുന്ന അതിന്റെ സ്വാഭാവികമായിട്ടുള്ള കാടുകളും പരിസ്ഥിതിയും സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ ഒരു അവയർനെസ് വളർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്റ്റഡീസ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ടൈഗർ ഡേ ആചരിച്ചു തുടങ്ങിയതിന് ശേഷം ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കടുവകളെക്കുറിച്ചും അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതിനെ കെയർ ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെ ആളുകൾ കൂടുതൽ തിരയാനും മനസ്സിലാക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. നമ്മൾ എന്ത് ജീവിയെക്കുറിച്ച് പറഞ്ഞാലും അതിന് ദോഷമുണ്ട് നന്മയുമുണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു ഒരിക്കലും ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോകാതിരിക്കാൻ ഈ ഒരു നാടിനെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ എല്ലാ ജീവികളും ആവശ്യമാണ്. പലപ്പോഴും ഇത് ആക്രമിക്കുകയും ഒരുപാട് ജനങ്ങളെ കൊല്ലുകയും ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്ത് ഒരുപാട് വാർത്തകളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്, അതിൻ്റെ ജീവിത സാഹചര്യം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ തന്നെയാണ് തെറ്റുകളുള്ളതെന്ന് മനസ്സിലാകുന്നത് അല്ലേ. അതിൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. അത് ആര് ചെയ്തു, അവിടുന്നാണ് അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിലനിർത്തണം. കാടിനെ കാടായും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെ ആ രീതിയിലും മാറ്റിയില്ല എങ്കിൽ, അതിനെ ആ രീതിയിൽ ജീവിക്കാൻ വിട്ടില്ല എങ്കിൽ, ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇന്ന് ജൂലൈ 29 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. അപ്പോൾ അതിനൊരു അവയർനെസ് ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. കാരണം ഞാൻ ഈ അടുത്ത ദിവസം ആമസോൺ റിവറിൽ ഒരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഉള്ളൊരു വീഡിയോ കണ്ടു. അതിന് AI ആണെന്ന് അറിയില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അത് കണ്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര വലിയ പാമ്പുകളൊക്കെ ഈ ഇതിൽ തന്നെ ഈ റിവേഴ്സിനുള്ളിൽ തന്നെ വെള്ളം കയറിയിട്ട് വലിയ വലിയ മരങ്ങളിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കും. ഒരു മരത്തിൽ ഏകദേശം ഒരു 10 പാമ്പുകൾ വരെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ വെച്ചാൽ ഇതിന് ജീവിക്കാൻ വേറെ മാർഗ്ഗമല്ല. വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇതെല്ലാം ഈ രീതിയിലാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് പോവുകയാണ്. അപ്പം ബോട്ടിലൊരാൾ പോയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ പകർത്തുന്നത്. കണ്ടപ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള സാഹചര്യം വന്നപ്പോൾ അതിന് വേറെ മാർഗ്ഗമില്ല, അപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ തന്നെയാണ് ഓരോ ജീവികളും നാട്ടിലിറങ്ങി. അതിന്റെ ആവാസ വ്യവസ്ഥ അല്ലല്ലോ, അത് ജീവിക്കുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അപ്പോൾ അതിന് വിശക്കുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മാറി അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡേ ആണ് ആക്ച്വലി ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഇനിയും വിശേഷങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
1: Trending song of the hour.
2: Hey, this is Hasbi rapping Karalundi. You guys ready? Shout out!

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Mid-morning with Nitya.
7: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോ നമ്മൾ നേരത്തെ ടൈഗേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നല്ല കാട്ടിൽ പോയി ടൈഗറിനെ ഒന്നും കാണാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ സൂവിൽ പോകും. അപ്പോൾ ഇവിടെ ഒരു സൂ ഉണ്ട്, ആ സൂവിനെ കുറിച്ചാണ് ഇവിടെ ഒന്ന് രണ്ട് സൂ ഒന്നും അല്ല എന്നാലും ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മൾ പ്രവാസികൾക്കും ആർട്ട് ലവേഴ്സിനും ഒക്കെ ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിശേഷമുണ്ട്. അതായത് യുഎയിലെ ക്രിയേറ്റീവ് ലാൻഡ്സ്കേപ്പിൻ്റെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന, നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ബിഗ് ന്യൂസാണ് വന്നിരിക്കുന്നത്. അബുദാബി സാദിയ തായ്ലൻഡിൽ ഒരുങ്ങുന്നൊരു ഐക്കോണിക് ഗുഗൻഹായ് മ്യൂസിയത്തെ കുറിച്ചാണ് കേട്ടോ. വരുന്ന December 11 മുതൽ ഒഫീഷ്യലായിട്ട് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കാൻ പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ വർഷത്തെ കാത്തിരിപ്പാണെന്ന് അറിയാം, ഒരു December 11 അവസാനിക്കാൻ പോകുന്നത്. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹബ്ബുകളിൽ ഒന്നായിട്ട് ശരിക്കും ഈ ഒരു മ്യൂസിയം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1960 മുതലുള്ള മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട് ക്രിയേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഗ്ലോബൽ ആർട്ടിസ്റ്റുകളുടെ അനിമേഷൻ, അതുപോലെ അവരുടെ പെയിന്റിങ്സ്, സ്കൾപ്ചറുകൾ, ഡിജിറ്റൽ ആർട്ട് തുടങ്ങി സൗത്ത് ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ ആർട്ടിസ്റ്റുകളുടെ അടക്കം അപൂർവമായിട്ടുള്ള ആർട്ട് വർക്കുകൾ നേരിട്ട് കാണാനുള്ള ഒരു വലിയ അവസരം, ഒരു അപൂർവ അവസരമായിട്ടാണ് ശരിക്കും ആർട്ട് ലവേഴ്സിന് ഇതുവഴി കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ആർക്കിടെക്ചർ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആർക്കിടെക്ട് ഫ്രാങ്ക് ഗ്രെഹറി ഫ്രാങ്ക് ഗെഹ്രി ആട്ടോ, എൻ്റെ ഞാൻ പറഞ്ഞപ്പോഴത്തെ വേര് തെറ്റിപ്പോയി, ആണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കോണി, എന്താ പറയുക, ഒരു കോണിക്കൽ ടവറുകളും പിന്നെ എന്താ പറയുക, പ്രകൃതിദത്തമായിട്ടുള്ള ലൈറ്റും കാറ്റും ഒക്കെയായിട്ട് ഒരു വമ്പൻ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സാദിയത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൻ്റെ തീരത്തെ ഒരു ഷിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ആർട്ട് പീസ് പോലെ തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം ലുവോഴ അബുദാബിക്കും അതുപോലെ അബ്രഹാമിക് ഫാമിലി ഹൗസിനും ഒക്കെ ഒപ്പം ഗുഹൻഹായും കൂടെ എത്തുന്ന ോടെ സാദിയ തായ്ലൻഡ് ഇനി വേൾഡ് ക്ലാസ് ടൂറിസ്റ്റുകളുടെയും ആർട്ട് എൻതൂസിയാസ്റ്റുകളുടെയും ഒരു മെയിൻ ഹോട്ട്സ്പോട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വരുന്ന ഈ ഒരു വിന്റർ സീസണിൽ നമ്മുടെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് യുഎയിൽ പോയി കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ യുഎയിലുള്ളവർക്ക് ഇവരൊക്കെ ആയിട്ട് പോയി കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ വിസിറ്റ് സ്പോട്ടാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് ശരിക്കും ഗുഹൻഹായ് നിങ്ങൾക്ക്, അബുദാബിയിലുള്ള ഗുഹൻഹായ് നിങ്ങൾക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ അബുദാബിയിലെ ഒരു പുതിയ എക്സൈറ്റിംഗ് വിശേഷം കേൾക്കുമ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകുന്ന സമയം അല്ലേ. വേഗം അവിശേഷം അങ്ങോട്ട് തീർന്നുപോയി, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉന്മാദം മൂവി റിലീസ് ചെയ്യുകയാണ്. ആ മൂവിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂവി കാണാനായിട്ട് ഈ ഷോയിൽ ഒരു കപ്ലൻട്രി പാസ് ആണ് കിട്ടാൻ പോകുന്നത്. സോ HT ഹോം തിയേറ്റർ എന്ന ഉള്ളതിൻ്റെ HT ഉന്മാദം എന്ന പേരും നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കപ്ലൻട്രി പാസ് ആണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അയച്ചോ, നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
8: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

Tum ta ta ka ta ta.

0: Tom of the Hour was brought to you by Aru Ayurveda RS Agathir Building Alwankul Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യെസ്, ഇപ്പോൾ സമയം 11:39 ആയിട്ടുണ്ട്. ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് റാസൽകോർ ഇൻഡസ്ട്രി ഏരിയ 2 അതുപോലെ അൽ മിർഖാദ് ഭാഗങ്ങളിലൊക്കെ വളരെ കനത്ത ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. സാധ്യമെങ്കിൽ ബദൽ മാർഗ്ഗങ്ങൾ, ആൾട്ടർനേറ്റീവ് റൂട്ട്സ് ഒക്കെ ഒന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: You are listening to Mid Mornings with Nitya.
5: Nitya.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Mid Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nitya on Home 92.2 FM. അപ്പോൾ അടുത്ത മണിക്കൂറിൽ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഒന്നല്ല, മൂന്ന് പേരാണ് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തുന്നത്. സിനിമ സംബന്ധമായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മണിക്കൂറിൽ ഗസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം യൂത്തിനോട്, യുവാക്കളോട് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യാത്ര പോകാൻ ആഹ്വാനം ചെയ്ത ഒരു വിശേഷമുണ്ട്, ഒരു വാർത്തയുണ്ട്. ഒരിക്കൽ ഈ ഇന്ത്യയുടെ അവസാന ഗ്രാമങ്ങൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ അതിർത്തി പ്രദേശങ്ങളെ ഇപ്പോൾ ഫസ്റ്റ് വില്ലേജസ് ഓഫ് ഇന്ത്യ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുകയും അവിടുത്തെ ആ ഒരു കൾച്ചർ നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന ഈ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഇനി അവിടുത്തെ ആ ഒരു ലൈഫില്ലേ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാനും യൂത്ത് മുന്നോട്ട് വരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേട്ടോ. പിന്നെ ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്ത് 400 യുവാക്കൾ ഈ ഒരു എന്താ പറയുക ഫസ്റ്റ് വില്ലേജസ് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജസിലേക്ക് യാത്ര ചെയ്യാനായിട്ട് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് അറിയിക്കാനുള്ളത്. പ്രകൃതി ഭംഗി കൊണ്ടും ഈ സാംസ്കാരിക പാരമ്പര്യം കൊണ്ടും ഒക്കെ ഏറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള 6 ഫസ്റ്റ് വില്ലേജസ് ഏതൊക്കെയാണെന്നറിയാമോ, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഉത്തരാഖണ്ഡിലെ മന, ഹിമാചൽ പ്രദേശിലെ ചിത്കുൽ, ലഡാക്കിലെ തുർത്തുക്, അരുണാചൽ പ്രദേശിലെ കിബിത്തു, സിക്കിമിലെ ലാച്ചൻ, ഗുജറാത്തിലെ കോട്ടേശ്വർ എന്നിവയാണ് ഈ 6 ഗ്രാമങ്ങൾ. സാധാരണ ടൂറിസ്റ്റ് പോർട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തികച്ചും വ്യത്യസ്തതയായ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഡെസ്റ്റിനേഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത ട്രാവൽ പ്ലാൻ ഈ ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്പെഷ്യാലിറ്റീസ്, ലോകവ്യാപകമായി സ്പെഷ്യാലിറ്റീസ് ഉള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഭംഗി കൂടുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 6 വില്ലേജസ് ഓഫ് ഇന്ത്യ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എവർഗ്രീൻ പാട്ടൊക്കെ കേട്ട്, കുറച്ചുകൂടെ നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ ഗസ്റ്റുമായിട്ട് എത്താം. സ്റ്റേ ട്യൂൺഡ്, ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടപടി, അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഇറാഖിൽ US സൗദി സംയുക്ത ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാബാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. CJP മാർച്ചിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി DCP. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്കേറ്റത്തിനാണ് ഇന്നും ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റേത് സ്വാഭാവിക നടപടി എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ഇത് ഏറെ നേരം ബഹളത്തിനിടയാക്കി. തുടർന്ന് സഭ നിർത്തിവച്ചു. പ്രതിപക്ഷത്തോട് കയർത്ത് സ്പീക്കർ, ചർച്ചയ്ക്ക് താൽപര്യമില്ലെങ്കിൽ സഭ നിർത്തിവയ്ക്കാമെന്ന് സ്പീക്കർ. ഡൽഹിയിലെ AKG ഭവനിൽ കയറി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP. വിഷയം രാജ്യസഭയിൽ MP ഉന്നയിച്ചു. 2021 കേസിന്റെ പേരു പറഞ്ഞാണ് ഐഷി അറസ്റ്റ് ചെയ്യാൻ ഡൽഹി AKG ഭവനിൽ പോലീസ് എത്തിയത്. യൂണിഫോമില്ലാതെ മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഐഷിക്കെതിരെ നടന്ന പ്രതികാര നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നും MP. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 13 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നാളെ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. AD GP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേർ അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ടുവച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വിശദവാർത്ത 1 മണിക്ക്.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai 40 degrees Celsius, humidity 37%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM-ൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മണിക്കൂറിൽ നമ്മുടെ കൂടെ അതിഥികൾ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, മറ്റുള്ളവർ ഇൻ ബിറ്റ്വീൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ശരിക്കും സിനിമയെ പ്രണത്തിയ ഓൺ ഹോം 92.2 FM-ൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മണിക്കൂറിൽ നമ്മുടെ കൂടെ അതിഥികൾ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, മറ്റുള്ളവർ ഇൻ ബിറ്റ്വീൻ നമ്മുടെ കൂടെ ജോയിൻ

0: ഗാനവും നിർവഹിച്ചു വരാനിരിക്കുന്ന ഓഗസ്റ്റ് 14th രണ്ട് ഭാഷകളിലായിട്ട് തിയേറ്ററിൽ എത്തുന്ന ആലി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ പ്രിയ കൃഷ്ണ പ്രിയദർശൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഡോക്ടർ, വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: താങ്ക് യു സോ മച്ച് നിത്യ. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം.
0: അതെ, അപ്പോ ഡോക്ടർ ആക്ച്വലി ഇവിടെ യുഎയിൽ തന്നെ ഉള്ള ആളാണ് അല്ലേ?
1: യുഎയിലായി 20 ഇയേഴ്സ് ആയിട്ട്
0: കൂടെ മോനും ഉണ്ട്. മോന് ഞങ്ങൾ കാണുന്നുണ്ട്, മിടുക്കനാണ്. ആളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14th മൂവി റിലീസ് ചെയ്യുന്നത്.
1: അതെ, കൃഷ്ണപ്രസാദ് സാറിന്റെയും ലതാദാസിന്റെയും മകനായിട്ടാണ് മകൻ അഭിനയിച്ചിരിക്കുന്നത്.
0: ഓ ശരി. മോന് എത്ര വയസ്സുണ്ട്?
1: മോനിപ്പോ 9 വയസ്സ്.
0: ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്?
1: അല്ല, ഒരു സിനിമയിലും കൂടെ അഭിനയിച്ചു ഇതിനു.
0: ഓ ശരി ശരി. അപ്പോ ഈ മലയാള സിനിമാ സംവിധാന രംഗത്തേക്ക് വന്ന ആ ഒരു ജേണിയെ കുറിച്ച് ഒന്ന് പറയൂ, കേൾക്കട്ടെ.
1: അതൊരു ഭയങ്കര വലിയ ഹിസ്റ്ററിയാണ്, ഞാൻ പറയുന്നില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കോവിഡ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ആക്ച്വലി ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട്. അതിന് കുറെ റീസൺസ് ഉണ്ട്. അപ്പൊ പിന്നെ കോവിഡ് സമയത്ത് വെറുതെ ഇരിക്കാണല്ലോ, എല്ലാരും വെറുതെ ഇരുന്ന സമയത്ത് ഞാനും വെറുതെ ഇരിക്കാന്നു. അപ്പൊ എഴുത്തു തുടങ്ങി. എഴുതി വന്നപ്പം ഗാനങ്ങൾ എഴുതി. അതൊന്ന് നമുക്ക് ആൽബം ആക്കണം. അപ്പൊ ആ സമയത്ത് ഒരു ക്യാമറ ടീമിനൊക്കെ കിട്ടാൻ വലിയ പാടാണ്. എനിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങി. കാര്യം പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ പ്രശ്നമില്ലായിരുന്നു, കാര്യം ആരും ഇല്ല പുറത്ത്. അപ്പൊ അങ്ങനെ ഞാന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്കുന്ന കുറച്ച് സ്റ്റാഫ്സും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ പോയി. കാര്യം ഒത്തിരി പേര് ഞാനിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു അതിനുവേണ്ടി. പക്ഷെ ആരും സമയത്തിന് അവർക്കൊന്നും പറ്റുന്നില്ല, അത് മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെ കോവിഡും ആണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ സ്റ്റാഫ്സ് എല്ലാം കൂടെ പറയും. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മാം ഞങ്ങളൊക്കെ ഒന്ന് വന്നോട്ടെ, ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമോ. അപ്പൊ ഞാനിങ്ങനെ കുറേ കാലം കേട്ടോ, ഞാൻ കലാരംഗത്ത് നിന്ന് വിട്ടിട്ട് കുറേ കാലമായി.
0: ഫാമിലിയായിട്ട് നിൽക്കായിരുന്നു.
1: അതെ, ഫാമിലിയാണ്, പിന്നെ നമ്മുടെ ജോബ്, അതാണല്ലോ. നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മകനായി, മകന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ. അങ്ങനെ അപ്പൊ ഇവരൊരു ഒരു ശരിക്കും പറഞ്ഞ എന്നെ എൻകറേജ് ചെയ്തു. ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. ഞാനിങ്ങനെ ഓക്കെ, പഴയ കാലത്തേക്ക് ചിന്തിച്ചിട്ട് ശരി ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ക്യാമറ ടീം വന്നപ്പോ അവന് മാം ഒന്ന് എഴുതുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി എല്ലാവരെയും മാം ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ഞാന് ഒരു ആൽബം സോങ് ഡയറക്റ്റ് ചെയ്തു. അതിൽ എന്റെ ഫേസും കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം കൊടുക്കണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കാര്യം ഒത്തിരി 20 വർഷത്തിന് ശേഷം പിന്നെ അങ്ങനെ ഷൈ ആയി പുറത്തേക്ക് വരാനായിട്ടുള്ള. 20 വർഷത്തിന് മുമ്പ് ഞാൻ കൈരളിൽ ആങ്കറൊക്കെ ആയിരുന്നു. ഒരുപാട് സ്റ്റേജ് ആങ്കറിംഗ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജസിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റിന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നമ്മൾ ഡാൻസ് പ്രോഗ്രാംസും ആങ്കറിംഗും ആയിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ ഉണ്ടായിരുന്നു.
0: നിറഞ്ഞു തന്നിരുന്ന ആളാണ്, 20 വർഷമായിട്ട് അനങ്ങാതിരുന്നത് അല്ലേ?
1: അതെ. അങ്ങനെ എന്നെ കോവിഡ് സഹായിച്ചിട്ടാണ് ഈ ആൽബം സോങ് റെഡി ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാല്, എനിക്ക് ആക്ച്വലി ഡോക്ടർ RS പ്രദീപ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഫംഗ്ഷന് ഞാൻ ഇതുപോലെ ഇവന്റ് അവർ നടത്തുന്നുണ്ടായിരുന്നു, അവാർഡ് ഫംഗ്ഷൻ. അപ്പൊ അതിലേക്ക് ഞാനിത് വെറുതെ ഒന്ന് അയച്ചു. ഇങ്ങനെ ജസ്റ്റ് ആരും എനിക്ക് സെൻഡ് ചെയ്തതെന്നാണ്. അപ്പൊ ഞാനതങ്ങ് അയച്ചു. അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ചെയ്ത ഏതോ ഒരു മ്യൂസിക് ഡയറക്ടറാണ് എനിക്ക് അയച്ചു തന്നത്. ഇങ്ങനെ അവാർഡിന് വേണ്ടി അയക്കണമെങ്കിൽ അയച്ചു തന്നു. അപ്പൊ ഞാൻ അയച്ചു. എനിക്ക് അതിൽ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി ലിറിക്സ് എഴുതിയാണ് എന്റെ തന്നെ സോങ്ങിന്. അങ്ങനെ ഞാനത് മേടിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈം. ആക്ച്വലി 20 ഇയേഴ്സിന് ശേഷം ഞാൻ ഒരു അവാർഡ് മേടിക്കാനായിട്ട് കയറുന്ന സ്റ്റേജിൽ, അതിന് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരുപാട് പേര് 2-3 അവാർഡ്, ഞാനൊരു ചെറിയ അവാർഡായിട്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി ദാറ്റ് വാസ് എ മോട്ടിവേഷൻ. എനിക്ക് നെക്സ്റ്റ് അവാർഡ് എനിക്ക് 3-4 മേടിക്കണം. അങ്ങനെ എഴുതില്ല. അങ്ങനെ സാറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത സാറിന് ചിൽഡ്രൻസ് മൂവി എടുക്ക, അതിപ്പം ഗവൺമെന്റിന്റെ ചിൽഡ്രൻസ് മൂവി ഇതുണ്ട്, അതിൽ നമുക്ക് അയക്കാൻ പറ്റും, ഞങ്ങളും അയക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പൊ എനിക്ക്, ഞാൻ ആക്ച്വലി ചിൽഡ്രൻസും ആയിട്ടാണ് ഞാൻ ഡീൽ ചെയ്തപ്പോൾ, തെറാപ്പിസ്റ്റും കൂടെയാണ്. അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടീനെ വെച്ചിട്ട് ഞാനൊരു ചിൽഡ്രൻസ് മൂവി പ്രിപ്പയർ ചെയ്തു, അത് അയച്ചു. പക്ഷെ എനിക്ക് ഓൾ കേരള എനിക്ക് ഒരുപാട് അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഡയറക്ഷനിൽ ഒരു എന്റെ ഡയറക്ഷൻ കൊള്ളാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വഴി ഡയറക്ഷൻ കൊള്ളാം. അന്ന് ഡയറക്റ്റ് ആരുമില്ല, നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
0: ആ ഒരു ധൈര്യം
1: കിട്ടിയത് അവിടുന്ന്.
0: ഓ ഐ സി, ഓക്കെ.
1: അങ്ങനെ പക്ഷെ ഗവൺമെന്റ് ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, പക്ഷെ ബാക്കി എല്ലായിടത്തും അയച്ചപ്പം എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടും. ഒന്നെങ്കിൽ ഡെബ്യൂ അവാർഡ് എന്ന് പറഞ്ഞ ഡയറക്ടർ അവാർഡ് കിട്ടും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് അവാർഡ് കിട്ടും. പക്ഷെ അത് കാണാൻ ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട അതില്? കാര്യം ഞാനിത് ഫസ്റ്റ് ടൈമാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ അവര് പറഞ്ഞു ഇതാണ് ആക്ച്വലി, അതിനൊരു ഫ്ലോ ഉണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പഠിച്ചു. അങ്ങനെ ഓരോ അവാർഡ് ഫംഗ്ഷൻസിനും പോയതോടെ ഒരുപാട് പേരെ പരിചയപ്പെടുകയും അവരിൽ നിന്നും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാനായി. അത് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുത്തു തുടങ്ങി. പിന്നെ ഞാൻ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നതിന് ആരെങ്കിലും കൂടെ നമ്മൾ പഠിക്കണം. അങ്ങനെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഡോക്ടർ RS പ്രദീപിന്റെ കൂടെ തന്നെ നിന്നിട്ട് അവരുടെ കൂടെ നൌഷാദ് തന്നെ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച, ചിൽഡ്രൻസ് മൂവിയിൽ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ഒരു ഡയറക്ടറുണ്ട്. പുള്ളിയുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങൾ അന്ന് പഠിച്ചു. ഞാൻ ഒരു കമല എന്ന് പറയുന്ന, അതിൽ ഞാൻ തന്നെ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടാവും ഷോർട്ട് ഫിലിം. എന്റെ സ്ക്രിപ്റ്റുമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ പോയി. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഉള്ള ഷോർട്ട്

0: ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്ത് അങ്ങനെ കഴിഞ്ഞപ്പോ അടുത്ത ഇനി മൂവിയിലേക്ക് കിടക്കണം. അങ്ങനെയാണ്
1: അങ്ങനെ തോട്ട്. ഓക്കെ, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ 20 ഇയേഴ്സ് ബിഫോറും 20 ഇയേഴ്സിന് ശേഷം, അതൊരു വല്ലാത്ത കാലഘട്ടം തന്നെയല്ലേ 20 വർഷം എന്ന്. ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഈ കൊറോണ കാലം ഒരുപാട് ദുരിതങ്ങളായിരുന്നുവെങ്കിലും അവിടെ നിന്ന് ഒരുപാട് മനുഷ്യർ ജീവിക്കാനും അവരുടെ പാഷനിലേക്കും കടന്നു വന്നു. അത്തരത്തിൽ പാഷനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തീരുമാനമായിരുന്നു അല്ലേ?
0: അത് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു.
1: തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കൊരു സപ്പോർട്ടാണ് ഫാമിലിയുടെ വേണ്ടത്, അത് ധാരാളം കിട്ടിയല്ലേ. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിലും മകനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആലി എന്ന സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 14 നെക്സ്റ്റ് മന്ത്, വെരി സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യ ദിനമാണ്. സോ ആ ഒരു ദിവസങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു, കാരണം ഓണമായിട്ട് അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന മൂവീസ് ആണ്. അപ്പൊ എന്തായാലും അത് മലയാളത്തിലും തമിഴിലുമാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോ എന്തായാലും ആ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഗസ്റ്റുകളുമായിട്ട് ഞങ്ങൾ വേഗം തിരികെ എത്താൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് കടക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഹോം 90.2 FM. Trending song of the hour.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Mid Morning with Nitya.
4: Yes, welcome back to Mid Morning with Nitya. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യാൻ പോകുന്ന ആലി എന്ന സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ ആണ് മാം ആണ് നമ്മുടെ കൂടെയുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ എങ്ങനെയായി ഈ ഒരു രംഗത്തേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ വന്നു എന്നുള്ള ആ കഥയാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇനി ശരിക്കും പറഞ്ഞാൽ ആലി എന്ന ടൈറ്റിലേക്ക്, ആ പേരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അറിയണമെന്ന് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും.
5: ആലിയുടെ മീനിങ് എന്താണെന്നറിയോ?
4: ഇല്ല, അതാണ് ചോദിക്കാൻ.
5: മലയാളം വേർഡാണ്, തമിഴിലും ഉണ്ട് ആലി എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടും കൂടെ നമ്മള് ഒന്ന് സെയിം നെയിം തന്നെ ഇട്ടേക്കുന്ന.
4: ഓക്കെ,
5: ആക്ച്വലി ഇതിന്റെ നായികയുടെ പേരും ആലി എന്നാണ്
4: സംഭവം. ഞാൻ വിളിച്ചു ആലി എങ്ങാണോ ആണോ ഇനി ചുരുങ്ങി ആലി ആയെന്ന് വിചാരിച്ച് എന്തായിരിക്കും അങ്ങനെ വന്നത്?
5: ആലിപ്പഴം
4: കേട്ടിട്ടില്ലേ? ആലി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല.
5: അതാ ഹെയിൽ സ്റ്റോം അല്ലേ? അതാണ്, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് അത് ഇട്ടെന്ന് പറഞ്ഞാലാണ് അത് നിങ്ങൾ സിനിമ കാണണം.
4: തീർച്ചയായിട്ടും അതിന്റെ പ്രമേയം, ആക്ച്വലി ഒരിക്കലും അതിന്റെ സസ്പെൻസുകളൊന്നും കളയാതെ അതിന്റെ ഒരു പ്രമേയം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ചുരുക്കി പറയാമോ?
5: അതായത് പ്രണയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്.
4: യെസ്, ഓഫ് കോഴ്സ്.
5: അപ്പൊ നമ്മള് പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചോയ്സ് തന്നെ നമുക്ക് കല്യാണം എന്തായാലും കഴിക്കണം. അപ്പൊ ഇവര് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ എന്തോ
4: ഒളിച്ചോടും.
5: അത് തന്നെയാണ്.
4: ഒരു 20 വർഷം മുമ്പൊക്കെ പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു ഏതൊരു പുരുഷന്റെയും സ്ത്രീയുടെയും ഇഷ്ടം. പക്ഷെ ഇപ്പോഴും ആ ഒരു ഇഷ്ടം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലിയിലൂടെ തന്നെ തിരിച്ചറിയണം.
5: അപ്പൊ ഒളിച്ചോട്ടത്തിന്റെയാണ് അത് ഒന്ന്.
4: ഓക്കെ,
5: പിന്നെ അത് മാത്രമല്ല, ഇതിലൂടെ ഇപ്പം ശ്രീനിവാസൻ നമ്മുടെ മരിച്ചുപോയ അല്ലെ, നിരന്തരായ ശ്രീനിവാസൻ വലിയൊരു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്.
4: തീർച്ചയായിട്ടും.
5: അപ്പൊ ശ്രീനിവാസൻ സാറിന്റെ കുറച്ച് സിനിമകൾ എന്നെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്.
4: ഓക്കെ,
5: ഇനി ഞാൻ കാണുകയാണെങ്കിൽ സത്യനന്ദിക്കാർ സാറിന്റെയും ശ്രീനിവാസൻ സാറിന്റെയും സിനിമകളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്.
4: ഓക്കെ,
5: കാര്യം എന്താ, അതിലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം ശ്രീനിവാസൻ സാർ പറയുന്നുണ്ടായിരുന്നു, വെച്ച് ഞാൻ സമൂഹത്തിനെ നന്നാക്കാനൊന്നും അല്ല ഇറങ്ങിയിരിക്കുന്നത്, പക്ഷെ എന്റെ സിനിമയിൽ എപ്പോഴും എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയ സാമൂഹികമായ ഒരു കാര്യം കൂടെ അതിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടാണ് സിനിമ ആഡ് ചെയ്തിട്ടാണ് സിനിമ നിൽക്കുന്നത്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഡോക്ടേഴ്സിന് എഗൻസ്റ്റ് ആവൂന്ന് എനിക്കറിയില്ല.
4: ഓക്കെ, സിനിമ കഥയല്ലേ, സിനിമയെ സിനിമയായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും.
5: അപ്പൊ ഞാൻ പറയാം, അലോപ്പതി ഡോക്ടേഴ്സ് കാണാതിരുന്നാ രക്ഷപ്പെടാം.
4: അല്ല, ഡോക്ടേഴ്സിനിപ്പം മെഡിസിൻസിന് തന്നെ എതിരായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് തന്നെ എതിരെ എത്തിക്കലി അത് വേറൊരു രീതിയിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ സത്യം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ.
5: അപ്പൊ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ വരുന്നുണ്ട്. അതൊരു അവയർനെസ് ആണ്, അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്
4: എന്നുള്ളതാണ്.
5: അപ്പൊ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടോടെയാണ് ഇത്
4: എഴുതിയിരിക്കുന്നത്. സീ, നമ്മൾ സത്യം തുപ്പുന്ന സമയങ്ങളിൽ തെറ്റായി ചെയ്തവർക്ക് മാത്രമേ അത് കൊള്ളൂ. അത് പ്രോപ്പറായിട്ട് പോകുന്ന വെയിൽ അതൊരിക്കലും ഒരു മാർഗതടസ്സമായിട്ട് വരില്ല.
5: അപ്പൊ ഇനി ഒരു പേഷ്യന്റ് ആവുകയും ഒരു സിക്ക് ആവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുറച്ചൊന്ന് ചിന്തിക്കാനുള്ള ഒരു കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
4: ഓക്കെ, ഒരു അവയർനെസ്, ഒരു മെസ്സേജ്. ഓക്കെ ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും വേറൊരു കാര്യം എനിക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഞങ്ങള് ഡോക്ടറെ അഭിസംബോധന ചെയ്യുന്നത് ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ ആണ്. എന്താണ് ആ ഡോക്ടർ എന്നതിലേക്ക്, എന്താണ് ആ ഒരു ബാക്ക് സ്റ്റോറി?
5: ബാക്ക് സ്റ്റോറി തന്നെ, ഞാൻ PhD ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. അപ്പൊ അത് അതൊക്കെ തന്നെ നമ്മുടെ നാട്ടില് കഷ്ടപ്പെട്ടെടുത്തതാണ്. അതായത് UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഞാൻ PhD എടുക്കുന്നത്.
4: ഓക്കെ,
5: അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു എനിക്ക് സയൻസ് റിലേറ്റഡ്, ഞാൻ ജൂനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, JRF ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞിട്ടാണ് PhD വർക്ക് ചെയ്യുന്നത്. അതേസമയം ഞാൻ കരളിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
4: ഡാൻസും ജോലിയും എല്ലാം.
5: അപ്പൊ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഷിഫ്റ്റ് ടു ദുബായ്. ദുബായിൽ വന്നപ്പം യുനോ ദർ ഇസ് നോ ബാക്ക്ഗ്രൗണ്ട് ഫോർ സയൻസ്. സയൻസ് ആൾക്കാർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ജോലി കിട്ടത്തില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു അക്കൗണ്ട്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എം ബി എ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഫൈനാൻസ് ആണ് ഇവിടെ കൂടുതൽ. അപ്പൊ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ജോബ് കിട്ടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പൊ നേരെ ഞാൻ ഗൾഫ് ന്യൂസിൽ വർക്ക് ചെയ്തു കുറച്ച് നാളെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ എന്റെ ഏരിയ ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് എ ജോബ്. അപ്പൊ ഞാൻ അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഷിഫ്റ്റ് ടു അബുദാബി. അബുദാബി ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അങ്ങനെ കുറെ അടുത്ത് സി വി കൊടുത്തു, ഞാൻ ടീച്ചർ ആവാനായിട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തായതുകൊണ്ട് എനിക്ക് പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ അതിനൊക്കെ കൊടുത്തു. പക്ഷേ ഞാൻ പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ സി വി കീറി കളയുന്ന ഞാൻ കണ്ടത്. ബിക്കോസ് ഐ എം ഓവർ ക്വാളിഫൈഡ്. യൂഷ്വലി ഒരു ഡിഗ്രിയും ബി എഡും ഒക്കെ മാത്രം മതി നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്.
4: ഇവിടെ ടീച്ചേഴ്സായിട്ട് പി എച്ച് ഡി ആവശ്യമുണ്ടോ?
5: ഇല്ല ഇല്ല ഇല്ല, ബി എഡ് മതി, ബി എഡ് മതി. പക്ഷെ ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ്. അപ്പോ യൂഷ്വലി പ്രിൻസിപ്പൽ പോസ്റ്റ് ഒക്കെ ആണ് നമുക്ക്
4: ശരിയാണ്.
5: അപ്പൊ നാട്ടിലെ പ്രൊഫസർ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് ഞാനിതൊക്കെ നമ്മൾ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു. പിന്നെ എന്താ ചെയ്യുക? അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കെയർ ഓഫിൽ ഒരു അഡ്മിൻ ജോബ് കിട്ടി. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയാണ്. അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിച്ചു ഒരു വൺ ഇയറോളം അതിരുന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞു ഞാൻ ഹസ്ബൻഡോട്, എന്റെ ഈ മേഖലയല്ല, പക്ഷെ ഐ ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ് ബിക്കോസ് എനിക്ക് അങ്ങോട്ട് ഒട്ടും
4: പറ്റുന്നില്ല.
5: സാലറി ഈസ് ഗുഡ്, ബട്ട് യുനോ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്
4: അല്ലേ? തീർച്ചയായിട്ടും.
5: അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഷോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്തു.
4: തീർച്ചയായിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ആർജിയാണ്, എന്നെ ഒരു സ്ഥാപനത്തിന്റെ റിസപ്ഷനിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും? ആ ഒരു അവസ്ഥയാണ്. നമുക്ക് പറ്റാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷെ പല മേഖലകളിലൂടെ കടന്നു പോകാൻ സാധിച്ചു.
5: കമ്പ്യൂട്ടർ നോളജ് കുറച്ച് കൂടുതൽ കിട്ടി, വാസ്തവമാണ് കേട്ടോ. അത് താങ്ക്സ് ടു.
4: അത് സ്ക്രിപ്റ്റിംഗിലൊക്കെ വളരെ സഹായിച്ചില്ലേ?
5: സെർട്ടൺലി, ഒരുപാട് ഒരുപാട്. കാര്യം അവിടെ നിന്നും കമ്പ്യൂട്ടർ മാത്രമല്ല, നമുക്ക് വീക്കോ എന്നൊരു കമ്പനിയിൽ നിന്ന് ട്രെയിനിങ് കൂടെ തരുമായിരുന്നു. അപ്പൊ അതിന് വളരെ എന്താ പറയുക പ്രൊഫഷണലി നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എന്നോട് പഠിപ്പിക്കുമ്പോഴേ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതല്ലല്ലേ പ്രൊഫഷൻ? ഞാൻ നല്ല, പക്ഷേ എനിക്ക് വിത്തിൻ 15 days തന്നെ ട്രെയിനിങ് കിട്ടി. അവർ പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു 30 days. സാധാരണ യൂഷ്വലി ഈ ഏരിയയിലൂടെ 30 days വേണം, പക്ഷെ നിങ്ങൾ 15 days കൊണ്ട് അത് പഠിച്ചു. ഇനി എനിക്ക് എന്തും ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മൾട്ടി ടാസ്ക് ഉണ്ട്. അപ്പൊ അതെനിക്ക് അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ ഇഷ്ടമല്ല.
4: മനസ്സിലായി.
5: അപ്പോഴെന്തായാലും ചെയ്തു, ഒരു വർഷം വർക്ക് ചെയ്തു. കാര്യം എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു.
4: അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ നമുക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം പാഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടറുടെ ഫസ്റ്റ് മൂവി ആണോ ആലി, അതോ ഇതിനു മുമ്പ് എന്തെങ്കിലും സിനിമ എക്സ്പീരിയൻസ് നേരത്തെ ആദ്യം പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക്?
5: ഉണ്ട്. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് വരുന്നത്. ഞാൻ ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് ഞാൻ എഡ്യൂക്കേഷനിലായി. അപ്പം ഞാൻ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ എടുത്തു. ഇപ്പൊ ഡോക്ടറേറ്റ് ഇൻ സൈക്കോളജിയുടെ ലാസ്റ്റ് പേപ്പറിൽ ഇരിക്കുകയാണ്.
4: വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അക്ഷരം തെറ്റാതെ വിളിക്കാം നമുക്ക് ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ. ഓക്കെ, അപ്പൊ പഠിക്കാനുള്ള കാലം എത്രയും അതെല്ലാം പഠിച്ചു, ഡാൻസും ആങ്കറിങ്ങും അങ്ങനെ എല്ലാ നിലകളിലും. ഇന്നൊന്ന് ഇരിക്കുമ്പോ, ഫാമിലിയായിട്ടൊന്ന് ഇരിക്കുമ്പോ ഒരു മൂവി ചെയ്യാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി.
5: അത് കഴിഞ്ഞ് ഇപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ സുന്ദരി അബുദാബിയാണ്. അത് അനൂപ് മേനോനെ വെച്ചിട്ടാണ് എടുത്തത്.
4: ഓക്കെ,
5: നല്ല രീതിയിലാണ് അത് പോയത്, കുഴപ്പമൊന്നുമില്ലാതെ ഓടി. പിന്നെ ആ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ, അവിടുത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റിവ്യൂവിന്റെ ഒക്കെ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് 28 theaters 30 theaters ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടു, നമ്മളെ ഗൾഫിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ പോയി. പിന്നെ അത് ഒ ടി പ്ലേയിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത ഒ ടി കൊടുത്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആണത്. പിന്നെ എന്താ, ഇപ്പൊ രണ്ടാമത്തെ സിനിമ അപ്പോഴേക്കും ഞങ്ങൾ തുടങ്ങി. രണ്ടാമത്തെ സിനിമ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അതൊന്ന് സൈഡ് ആയിട്ടുണ്ട്, പുതിയ സിനിമയിലേക്ക് കയറി. സിനിമ 2024 onwards അതിന്റെ വർക്കിലായിരുന്നു. പിന്നെ അത് 25 നമ്മൾ ഇറക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് പിന്നെ ഒന്ന് ലാഗ് ഡിലേ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 26 തുടക്കത്തിൽ ഇറക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വാറായി, പോവാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ പിന്നെയും അത് ഡിലേ ആയി. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് റിലീസിലേക്ക്.
4: പല സിനിമകൾ ഈ വർഷം തുടങ്ങാനിരുന്നതൊക്കെ അൺസർട്ടനിറ്റി കാരണം കുറച്ചൊന്ന് നീണ്ടുപോയി. എങ്കിലും ഇതൊരു കറക്റ്റ് ടൈമിലാണ്, ഒരു ഓണക്കാലത്ത് സിനിമ കാണാൻ ആൾക്കാർ പോകുമ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. എനിവേ, ഇപ്പോൾ ഒരു രണ്ട് ഭാഷകളിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നു, അപ്പോൾ അതിന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തമിഴ് ഭാഷയിലേക്ക് ഇറക്കുമ്പോൾ ഇനിയിപ്പം സത്യത്തിൽ പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ 3 ഭാഷകളിൽ ഈ സിനിമ ഇറങ്ങുന്നു എന്നുള്ളതാണ്, എന്താണ് അതിനകത്തുള്ളൊരു?
5: അത് കർണാടകയിലൂടെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ തെലുങ്കല്ല ഇറങ്ങുന്നത്, തമിഴ് തന്നെയാണ് ഇറങ്ങുന്നത്.
4: ഓ, കന്നഡ പ്ലാൻ ചെയ്തതായിരുന്നു?
5: കന്നഡ അല്ലല്ല, കന്നഡ തെലുങ്കില്ല. പക്ഷെ കർണാടകയിൽ ഇറങ്ങുന്നുണ്ട്, സിനിമ ഇറങ്ങുന്നുണ്ട്.
4: ഓ, ഈ സെയിം മൂവി തന്നെ മലയാളത്തിലാണോ തമിഴിലാണോ?
5: അവിടെ തമിഴിലിറങ്ങുന്നത്. അപ്പൊ എനിക്ക് ചെയ്തിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: ആ സ്റ്റേറ്റിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു പക്ഷേ എഴുതിയ
5: രണ്ട് ഭാഷയിലേ
4: ഇറങ്ങുന്നുള്ളൂ. ഇനി നാളെ അത് മാറാൻ ചാൻസ് ഉണ്ടോ?
5: അത് നോക്കട്ടെ, അത് ഹിറ്റായാ മാറാം.
4: ഓക്കെ, അപ്പൊ ഈ ഒരു മൂവി ആക്ച്വലി ഓഗസ്റ്റ് 14th സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ?
5: ഓഗസ്റ്റ് 14th ഞാനല്ല, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടീം സെലക്ട് ചെയ്തതാണ്. കാരണം ഞാൻ 21st ആണ് ഡേറ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്,
4: ഓഗസ്റ്റ് 21st.
5: അതെ അതെ.
4: ഓക്കെ,
5: അപ്പം അവര് ഇങ്ങോട്ട് തന്നെ, കാര്യം 21st ഓൾറെഡി ബുക്കിംഗ് ആയിപ്പോയി, ഒരുപാട് ഫിലിംസ് ബുക്കിംഗ്
4: ആയതുകൊണ്ട്.
5: അപ്പൊ നമ്മളിത് പ്രയർ നമ്മൾ കൊടുത്ത, നേരത്തെ കൊടുത്തല്ല, നമ്മൾ ഇപ്പം പെട്ടെന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത്. കാര്യം ഇനിയും ഇത് നീട്ടി വെക്കണോ അതോ ഇപ്പൊ ഇറക്കണോ എന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഓക്കെ,
4: നല്ലൊരു ഡേറ്റ് ആണ്,
5: അതെ, ഓണത്തിന് ഇറങ്ങുന്നത് നല്ലതാണല്ലോ.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: അപ്പൊ എല്ലാരും കാണുകയാണെങ്കിൽ നമുക്ക് ഓണം വരെ അത് ഉണ്ടാവും.
4: എനിക്ക് തോന്നുന്നു 13th മറ്റോ അല്ലേ, അല്ലല്ലോ 15th
5: തോന്നുന്നത്
4: ആണെന്നാണ്
5: തോന്നുന്നത്.
4: ഓണക്കാല സിനിമ തന്നെയായിട്ടായിരിക്കും ഇത് മനസ്സിലേക്ക്
5: പോകുന്നത്.
4: ചിങ്ങം വന്ന്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ സിനിമയുടെ കഥാപാത്രം നമുക്ക് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മെയിൻ ക്യാരക്ടറിലേക്ക് ഒക്കെ ഒന്ന് പറയാമോ?
5: ഇതില് മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് പറയാം പുതിയ നായകനായിട്ട്, പക്ഷെ ആ സൗരവ് ശ്യാം, സൗരവ് വേറെ സിനിമയിലൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, കുറെ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പേരൊന്നും എന്നോട് ചോദിക്കാം, മലയാളത്തിലെ എല്ലാ സിനിമയും ഞാൻ അപ്ഡേറ്റ്
4: ചെയ്യുന്നുണ്ട്.
5: നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി നമ്മളുടെ വർക്കും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അപ്പൊ ഇപ്പൊ ശരിക്കും പുതു നായകനാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഹീറോ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിനിമയിലാണ് ഹീറോ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാത്തിലും സൈഡ്
4: റോൾസ് ആയിരുന്നു.
5: പിന്നെ അഭിനയിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ അത് ശരിക്കും ബട്ടർജാം എന്ന് പറയുന്ന സിനിമയില് തമിഴിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മലയാളത്തിലും ഒരു ശുക്രൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്റെ ആദ്യ പ്രസാദ് എന്നാണ്. അപ്പൊ അത് നെയിം ചേഞ്ച് ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ ഇനിയിപ്പോ ഇത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ നമ്മളുടെ സിനിമയാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് നായിക ഓറിയന്റഡ് ആണ് ഈ ഫിലിം എന്ന് പറയുന്നത്. നായിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫിലിം,
4: റൊമാന്റിക് മൂവിയാണ്.
5: റൊമാൻസ്, റൊമാൻസ് നല്ലപോലെ റൊമാൻസ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ ചെയ്തേക്കുന്ന സാധാരണ എല്ലാ സിനിമയിലും ഒന്നോ രണ്ടോ മൂന്നോ പേരെയൊക്കെ കാണും അല്ലേ. അപ്പം എന്റെ സിനിമയിൽ എത്ര പേരുണ്ടോന്ന് നിത്യം ഒന്ന് ഗസ് ചെയ്തേ.
4: എത്ര പാട്ടുണ്ട്?
5: പാട്ട് എത്ര ഉണ്ടായിരിക്കും?
4: 5
5: അല്ല 8.
4: സീരിയസ്ലി? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞേട്ടെന്ന്. അപ്പൊ 8 പേരാണോ പാടിയിരിക്കുന്നത്?
5: പാടിയൊക്കെ എല്ലാരും ഡിഫറെന്റ് ആണ്, 5 മ്യൂസിക് ഡയറക്ടേഴ്സ്.
4: വെരി ഗുഡ്, ഭയങ്കര റെയർ ആയിട്ടാണ് അങ്ങനെ വരുന്നത്. സി, നമ്മുടെ പണ്ട് കാലത്ത് ഒരു 1960s, 1970s, 1980s സിനിമകൾ എടുത്താറിയോ, ഒരു സിനിമയിൽ മുഴുവനും പാട്ടുകൾ 11-ഉം 12-ഉം പാട്ടുകളായിട്ടുള്ള സിനിമകൾ വരെ ഉണ്ട്. അക്കണക്കിന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അധികം ദൈർഘ്യമില്ല, 2-3 മിനിറ്റിലൊക്കെയാണ് നിൽക്കുന്നത്. പാട്ടുകളുടെ പിന്നെ ആ ഒരു എന്താ ടൈം ഈസ് ഓക്കെ, എങ്കിലും 8 പാട്ടുകളുമായിട്ടാണ് ആലി എത്തുന്നതെന്ന് പറയുമ്പോൾ
5: ബോർ അടിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ 3 മുതൽ 3:10 എന്നുള്ള രീതിയിൽ 3.5 മിനിറ്റിനുള്ളിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു.
4: കാലം മാറിയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ 8 പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെ പാടിയിരിക്കുന്നതെന്ന് പറയാം?
5: പാടിയിരിക്കുന്നത് നമ്മുടെ കിളിമാനു രാമവർമ്മ തമ്പുരാൻ,
4: അറിയോ,
5: ഒരുപാട് സിനിമയിൽ പാടിയിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയാണ്, BGM വരെ ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. മ്യൂസിക് ഡയറക്ഷൻ, 2 സോങ് മ്യൂസിക് ഡയറക്ട് ചെയ്തു, 2 സോങ് പാടിയിട്ടുണ്ട്. പിന്നെ പാടിയിരിക്കുന്നത് നമ്മുടെ വേണുഗോപാൽ സാറിന്റെ മോൻ, അരവിന്ദ് വേണുഗോപാൽ, ഒരു സോങ് തമിഴാണ് പാടിയിരിക്കുന്നത്.
4: ശരി ശരി ശരി.
5: അപ്പൊ ഇതിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഒരു പാട്ട് ഇവിടെ നടക്കുന്നതാണ്, ഗൾഫിൽ നടക്കുന്നതാണ്. അപ്പൊ അത് വന്നിട്ട് നമുക്ക് അറബിക് ആൻഡ് എനിക്ക് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അറബിക് സോങ് ഉണ്ട്.
4: ഓ, അറബിക് സോങ്ങും ഉണ്ട്,
5: അറബിക് ആൻഡ് ഹിന്ദി ചേർത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്.
4: ഓക്കെ ഓക്കെ.
5: പിന്നെ ഉള്ളത് 3 തമിഴ് സോങ്. പിന്നെ 3 മലയാളം സോങ് ഉണ്ട്.
4: ഓ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ 8 പാട്ടുകൾ. ഓക്കെ ഓക്കെ. എന്തായാലും അതിന്റെ ലിറിക്സും അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ. ഒരു നല്ല തമിഴ് പാട്ടുകൂടെ കേട്ടാലോ നമുക്ക്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്, ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: ഹോം FM പ്രസൻസ് Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: Mid Morning with Nitya.
2: Yes, welcome back to Mid Morning with Nitya on Home 92.2 FM.
3: Hi.
2: Okay, abo ഓക്കെ. അപ്പൊ നമ്മള് ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യുന്ന ആലി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള കൃഷ്ണമാമിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ രണ്ട് അതിഥികൾ കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൃഷ്ണമാമ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം.
4: എന്റെ കൂടെ ഇപ്പം ഫസ്റ്റ് പേഴ്സൺ തന്നെ സുനിത നോയൽ. സുനിത ഞാൻ ടീച്ചർ എന്നാ വിളിക്കുന്നത്. ടീച്ചർ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഡാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു നായികയുടെ നായകന്റെ റിലേറ്റീവായിട്ട്
2: അഭിനയിച്ചിട്ടുണ്ട്.
4: ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ, അതിന്റെ അകത്ത് ഫുൾ ഡാൻസ് ചെയ്യുന്നുണ്ട്.
2: സെക്കൻഡ് വൺ,
4: അത് നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഗൾഫില് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നവരസ ടീമിന്റെ അതിന്റെ ഒരു ഡയറക്ടറാണ്
2: ശശിധരൻ പ്രജികുമാർ. വെൽക്കം ബോത്ത് രണ്ടുപേരും. സുനിത നോയൽ ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു ഷോയിൽ വന്ന് സംസാരിക്കണമെന്ന് കരുതി കാത്തിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നെങ്കിലും നവരസ എന്നുള്ളത് ഇവിടെ യു എയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈറ്റിലാണ്. സോ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടുകൂടി, കുറച്ച് സമയമുള്ളൂ ഇനി സംസാരിക്കാനെങ്കിൽ പോലും, വളരെ സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ മൂവിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം എന്ന് എങ്ങനെയാണ് പറയാൻ പോകുന്നത്?
3: തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു മൂവിയാണ്. എന്റെ സെക്കൻഡ് മൂവിയാണ്.
2: ഫസ്റ്റ് മൂവി ഏതായിരുന്നു?
3: ബോബി.
2: ബോബി, ഓക്കെ ഓക്കെ ഓക്കെ.
3: പിന്നെ കൃഷ്ണപ്രിയ മാമിന്റെ കൂടെ ഒരു ലേഡി ഡയറക്ടറിന്റെ കൂടെ ഫസ്റ്റ് ടൈം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു
2: സന്തോഷമാണ് തോന്നുന്നത് അല്ലെ. യെസ്. ഇദ്ദേഹത്തിന് എങ്ങനെ ഷോർട്ടാക്കി പറയും, വലിയ പേരല്ലാണ്ട് എങ്ങനെ പറയാൻ പറ്റും?
5: ശരിക്കും ഈ ഒരു ചിത്രത്തില് ഞാനെന്നൊരു വ്യക്തി മാത്രമല്ല, നവരസ എന്ന് പറഞ്ഞൊരു വലിയ കുടുംബത്തിലുള്ള ഒരുപാട് പേര് അവരുടെ സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്.
2: തീർച്ചയായിട്ടും
5: എല്ലാവരും പറഞ്ഞു കൃഷ്ണ പ്രിയദർശനെ കുറിച്ച്, പക്ഷേ അദ്ദേഹം എന്ന വ്യക്തിക്ക് കലാകാരന്മാരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അവരെ എങ്ങനെ അവർക്ക് അവസരങ്ങൾ നൽകി കൊടുക്കണം എന്നുള്ള ചിന്തയാണ് ഒരു പക്ഷേ ഇങ്ങനെ ചിത്രം ഒരുപാട് എന്താ പറയാ ഒരുപാട് ഘട്ടങ്ങളില് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പോലും അതിനെ തരണം ചെയ്ത് പോകുന്നത് എന്താ പറയാ ഒരു വലിയൊരു കാര്യമാണ്. ഒരുപാട് കലാകാരന്മാർ ഇതുവഴി ഇപ്പൊ നാല് എന്റെ നവരസയിലുള്ള തന്നെ 4 പേര് പിന്നണി ഗായകരെന്ന് എഴുതി ചേർത്തു അവരുടെ പേരില്. ചെറുതായാണെങ്കിലും ഒരു റോള് ഞാൻ ചെയ്തു. പിന്നെ ഒരു പാട്ട് ഞങ്ങൾ മൊത്തം സ്വന്തമായിട്ട് എടുത്ത് ചെയ്തു. അതിനകത്തൊരു ഒരു നല്ലൊരു പാട്ടാണ്, അതൊരു കോമഡിയും അടിപൊളിയും ഒക്കെ കലർന്ന ഒരു പാട്ട്, ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവമാണ്, ആദ്യമായിട്ടാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയാനറിയില്ല. പക്ഷെ ഒരുപാട് സ്നേഹം സന്തോഷം നമ്മുടെ നവരസ
2: കുടുംബത്തിന്. അതെ അതെ,
5: ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സ്വപ്നമാണ് കലാകാരന്മാർക്ക് സിനിമ എന്നുള്ളത്. അതൊരു എന്താ പറയാ തേടി പോവാതെ തേടി എത്തി എന്ന് പറയാം.
2: ദൈവാനുഗ്രഹമാണ്.
4: അതിലൊരു സോങ് ആണ്, അതായത് ബാക്കി കുറെ മെലഡി സോങ് ആണ്, കുറച്ച് ഡാൻസ് സോങ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ പ്രിജു പറഞ്ഞ സോങ് അവർ ചെയ്തു തന്നാണ്, നവരസ ടീമാണ് ചെയ്തു തന്നത്. ആ സോങ് തന്നെ തല്ലിപ്പൊളി സോങ് ആണ്,
2: അടിപൊളി പാട്ട്,
4: അടിപൊളി
2: പാട്ട്. തട്ടുപൊളിപ്പൻ തല്ലിപ്പാട്ടല്ലോ. എന്തായാലും സിനിമ ഓഗസ്റ്റ് 14 റിലീസ് ആകുമ്പോൾ നമുക്ക് ആ 8 പാട്ടുകളും എൻജോയ് ചെയ്യാൻ കഴിയും. അതിന്റേതായ ഒരു പ്രാധാന്യം ഓരോ പാട്ടുകൾക്കും കൊടുത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാം നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഷൂട്ടിംഗ് ഒക്കെ എവിടെ വെച്ചാ ചെയ്തത്? യു എയിൽ ആണോ, നാട്ടിലാണോ?
4: ഷൂട്ടിംഗ് യു എയിൽ ആണ്. ഞാൻ എന്റെ എല്ലാ സിനിമയിലും നമ്മുടെ രാജ്യം തന്നെ യു എഇ ആണ്.
2: അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു 2026 കൂടിയാണ് ഇതൊരു പോറ്റമ്മ നാടല്ല, നമ്മുടെ തന്നെ സ്വന്തം നാടാണെന്ന് നമുക്കൊരു തോന്നലുണ്ടായി തുടങ്ങിയെന്ന്. അതിനു മുമ്പ് നമ്മൾ പറയും പെറ്റമ്മ നാടും പോറ്റമ്മ നാടും, അതൊക്കെ മാറി ആ ടൈറ്റിലെ എടുത്ത് കളഞ്ഞത് നമ്മുടെ സ്വന്തം നാടാണ്. കാരണം അത്രയും സ്നേഹത്തോടെയാണ് നമ്മൾ ഈ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുന്നത്.
4: ഞാൻ എടുത്ത് പറയേണ്ട കാര്യം, എനിക്കിപ്പോ കേരളത്തില് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സിനിമ ചെയ്തതിന് ശേഷം 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രേം നസീർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സത്യജിത് റായ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബെസ്റ്റ് ഡെബ്യൂ അവാർഡ്, പിന്നെ സോഷ്യൽ അവയർനെസ് ഫസ്റ്റ് ഫിലിമിന്, അത് പ്രേംനസീർ അവാർഡ്. സെക്കൻഡ് വൺ വന്നിട്ട് സത്യജിത്ര അവാർഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗിനാണ് കിട്ടിയത്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കാളും വലിയൊരു അവാർഡ് എനിക്ക് അബുദാബി തന്നു. എനിക്ക് ഈ സിനിമ ചെയ്തുകൊണ്ട് തന്നെ എന്റെ വിസ റിന്യൂവൽ ടൈം വന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഗോൾഡൻ വിസയ്ക്ക് കൊടുത്തു നോക്കി, എനിക്ക് ഗോൾഡൻ വിസ അവാർഡ്.
2: പിന്നെ എന്തുകൊണ്ട് കിട്ടത്തില്ല, ഇത്രയും ഓവർ ക്വാളിഫൈഡ് ആണ് ആള്. ഓക്കെ, പിന്നെ രണ്ട് സിനിമ, ഇത്രയേറെ സിനിമ പാരമ്പര്യം, പിന്നെ എന്തുകൊണ്ട് ഈസി ആയിട്ട് കിട്ടും.
4: ഫസ്റ്റ് വിമൻ ഡയറക്ടർ ഓഫ് അബുദാബി എന്നുള്ള രീതിയിലാണ്. കൺഗ്രാചുലേഷനോടെയാണ് എനിക്ക് മെയില് വന്നത്.
2: വെരി വെരി ഗുഡ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ പറയായിരുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം കിട്ടി കൃഷ്ണ മാമിന്. ആക്ച്വലി അതിന് മുമ്പുള്ളൊരു കാലം, ആ ഒരു പ്രായം, യൂത്ത്, ആ ഒരു ടൈം അത് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അതിനുശേഷം നല്ലൊരു കുടുംബജീവിതം, ഇവിടെ സെറ്റിൽ ആവാൻ പറ്റി. അതിനുശേഷം ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് കടക്കാൻ കഴിയുന്നു, നമ്മളിലൂടെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. വലിയൊരു കാര്യം.
4: ഒരുപാട് പേര് ഇനിയും ഒരു സിനിമ ചെയ്താലും ഞാൻ യു എയിലായിരിക്കും, യു എയിലുള്ള ആൾക്കാരെ ഫുൾ കൊണ്ട് ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതാണ്.
2: തീർച്ചയായിട്ടും
4: നമുക്കൊരു, നമ്മളെ അറിയില്ലല്ലേ, എല്ലാവർക്കും നമ്മളെ അറിയില്ല. അപ്പൊ അറിയുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്നാലേ നമുക്ക് ഒരു സാധ്യത ഉണ്ടാവുള്ളൂ.
2: അപ്പൊ
4: ഇതിൻ്റെ അകത്ത് കൃഷ്ണപ്രസാദ് സാറുണ്ട്, ലതാദാസ് അറിയാലോ, പ്രിൻസ് എന്നുള്ള മൂവിയില് ദിലീപിന്റെ കൂടെ അഭിനയിച്ച അപ്പം ലതാദാസ്, പിന്നെ ഞാൻ രണ്ടുപേരുടെയും പറഞ്ഞു, നമ്മുടെ പുതിയ നായകന്റെ നായികയാണ്. ചെറിയ സിനിമ, വേറെ സിനിമയിലൊക്കെ ഉണ്ട് അവര്. എങ്ങനെയും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ചിലപ്പം ആലി ഇറങ്ങുമ്പോഴേക്കും അവർ ഒന്നുകൂടെ ഫേമസ് ആവുക.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
4: പിന്നെ പ്രജിൻ പത്മനാഭൻ ഫ്രം തമിഴ്, അദ്ദേഹം ഇപ്പൊ ബിഗ് ബോസിലൊക്കെ ഉണ്ട്.
2: അങ്ങനെ ഇപ്പൊ ഫെമിലാരിറ്റി തോന്നി.
4: 20 years ആയിട്ട് പുള്ളി ഫിലിം ഫീൽഡിലുണ്ട്. 12 to 13 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൂന്നാല് സിനിമ, നമ്മുടെ സിനിമ കഴിഞ്ഞപ്പോ മൂന്നാല് സിനിമയും
2: ചെയ്തോണ്ടിരിക്കും. രീതിയിൽ സിനിമയിലെ ഈ യാത്രയും അനുഭവങ്ങളും എങ്ങനെയാണ് അടുത്തൊരു സിനിമയിലേക്ക് കൃഷ്ണ പ്രിയദർശൻ, ഡോക്ടർ കൃഷ്ണ പ്രിയദർശനെ മോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നത്?
4: ഇനിയൊരു സിനിമയിലോ, ഇത് ആക്ച്വലി ഇപ്പൊ രണ്ടാമത്തെ സിനിമ പോലും വാശിയുടെ പുറത്താണ്.
2: ആ വാശി ഏറ്റവും വലിയൊരു സക്സസ് ആയി മാറട്ടെ എന്ന് ഞങ്ങളും.
5: സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോ മറ്റുള്ളവർക്കൊക്കെ ചെറിയ, എന്താ പറയാ, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചാ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരുപാട് പുതിയ കലാകാരന്മാരെ കണ്ടെത്തിയാണ്
2: കൊടുത്തു എന്നുള്ളതാണ്.
5: അതായത് ശരിക്കും ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ നിൽക്കുന്ന വ്യക്തിയെ പോലും അഭിനയിച്ചോളും, അങ്ങനെ ഒരു ധൈര്യം ആരും കാണിക്കത്തില്ല.
2: കാരണം
5: ഞാൻ പോലും ചിത്രത്തിൽ ഒരു ചെറിയ റോള്
4: ചെയ്തു.
2: ഓ ഐ സീ. ഇനി അങ്ങനൊന്നും പറഞ്ഞ പേടിക്കണ്ട കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ.
4: ഞാൻ പറയും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്ത് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഓർക്കും ആ ക്യാരക്ടർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാലേ. അപ്പൊ നമുക്ക് ഒരു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാം, ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ ഒരാൾ തന്നെ ആണെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാം.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരു സിനിമ, അതാണ് ആളുടെ ഒരു എന്താ പറയാ, ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സിനിമ, ഇപ്പോ മെയിൻ ആയിട്ടൊരു സ്ട്രീമിലേക്ക് വരുന്ന ഒരു എല്ലാം കൊണ്ടും തികഞ്ഞെന്ന രീതിയിലാണ് ആലി ഇറങ്ങാൻ പോകുന്നത്. ഇനി തീർച്ചയായിട്ടും ഒരു സംവിധായിക എന്ന നിലയിൽ ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നു, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഏതെങ്കിലും സംവിധായകരോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരെയൊക്കെ മനസ്സിൽ, ഇപ്പം എല്ലാവർക്കും കാണൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡ്രീം പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. നമ്മളെല്ലാവരും ഇപ്പം, ഞങ്ങൾ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് അത്രയും തന്നെ കൊടുക്കുന്ന ഒരുപാട് മുഖങ്ങളും വ്യക്തിത്വങ്ങളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
4: എനിക്ക് ഒന്ന് സത്യനന്ദികാർ സാറിന്റെ ആണ്, എനിക്ക് അതിന്റെ ഫ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പ്രിയദർശൻ നമ്മളിപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ടെ, ഓക്കെ സാറെന്ന് വിളിക്കാം, പ്രിയദർശൻ സാറിന്റെ നമ്മള് കാണുന്ന സാറിന് ഒരു ഓഡിയന്റ് ആണല്ലോ ഇതുവരെ. കഴിഞ്ഞ ഞാൻ മൂന്നാല് കൊല്ലം മുമ്പേ വരെ ഒരു ഓഡിയന്റ് ആണ്. അപ്പം ആ ലെവലിൽ പറയുമ്പോൾ ഞാൻ പ്രിയദർശൻ എന്നാ പറയുന്നത്, അതുകൊണ്ട് വേറെ ആരും ഒന്നും
2: തെറ്റിദ്ധരിക്കില്ല.
4: അപ്പൊ അദ്ദേഹത്തിന്റെ
2: പേരൊന്നും പറഞ്ഞില്ലല്ലോ, ഒരാളുടെ പേരല്ലേ പറയുന്നുള്ളൂ,
4: നമ്മള് ബഹുമാനപൂർവ്വം പറയണമെന്നുണ്ട്, ശ്രീ പ്രിയദർശൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ മൂവീസ് ഞാൻ ഒരുപാട് അതിനെ കുറിച്ച് വാച്ച് ചെയ്ത്, അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാരും പറയും പലയിടത്തുനിന്നും അദ്ദേഹം എന്തോ ഇംഗ്ലീഷ് മൂവീസ് എന്നൊക്കെ എടുത്തിട്ടുണ്ട് ത്രെഡ്സ്, ആ ത്രെഡ്സ് പക്ഷെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്രിയദർശൻ സാറിന്റെ മൂവി എന്നാണ്. കാര്യം എനിക്ക് പിന്നെ വേറൊരു രസം തന്നെ, എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, കാര്യം ഞങ്ങൾ ഒരുപാട് സിനിമ, ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമല്ലോ, മോഹൻലാലിന്റെ മോസ്റ്റ് ഓഫ് ദ സിനിമാസ് മോഹൻലാലിന്റെ ആണ്, പ്രിയദർശൻ സാറിന്. അപ്പം ഇത് വന്നപ്പോ എനിക്ക് കല്യാണാലോചന വന്നപ്പോ എന്റെ ഭർത്താവിന്റെ പേര് പ്രിയദർശൻ.
2: ഞാനത് ചോദിക്കാൻ തുടങ്ങായിരുന്നു.
4: അപ്പൊ അവര് ഭയങ്കര ഒരു, ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങളുടെ പേര്,
2: ചില ഇഷ്ടങ്ങൾ ദൈവാധീനമായിട്ട് ചേർത്ത് വെക്കാറുള്ളത് പോലെ അല്ലേ.
5: അല്ല ചിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു പേര് വരുമ്പോ ഒരു പക്ഷേ എല്ലാരും കരുതും പ്രിയദർശൻ ഫാമിലിയിലുള്ള വ്യക്തിയാണെന്ന്
2: തോന്നാം.
4: ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലെ ഞാനുമായിരുന്നു.
2: ഓക്കെ, അപ്പൊ സിനിമ ഇങ്ങനെ റിലീസാകുന്നതിന് തൊട്ട് മുമ്പുള്ള, ഇപ്പൊ ബൈ ഓൾ മീൻസ് ഇങ്ങനൊരു ഒരു ഒരു വലിയ സ്ട്രീമിലേക്ക് പോകുന്ന ഒരു ഫസ്റ്റ് മൂവി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞൂടെ?
4: ലാസ്റ്റ് മൂവി കുഴപ്പമില്ലാതെ
2: എങ്ങനെയാണെങ്കിലും എത്ര മൂവി ചെയ്തവരാണെങ്കിലും ശരി, എല്ലാ സ്റ്റേജും എല്ലാ പാട്ടുകളും എല്ലാ സിനിമകളും പുതിയതാണ് ഓരോന്നും അല്ലേ. അപ്പൊ ഈ ആലിയുടെ അടുത്തടുത്ത് കൊണ്ട് വന്നിരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ, എന്താണ് ആ പ്രതീക്ഷകൾ?
4: ഇല്ല, അങ്ങനെ എനിക്ക് ടെൻഷൻ ഇല്ല. ഫസ്റ്റ് മൂവിയിലാണ് നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും എന്താവും അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം തന്നെ സിനിമയുടെ എല്ലാ മേഖലകളും പഠിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പം സി വിജയിക്കും ഇല്ലെന്നുള്ളതൊക്കെ ജനങ്ങളാണ്
2: തീരുമാനിക്കുന്നത്.
4: അത് ഞാൻ വിധി എന്ന് പറയത്തില്ല, കാര്യം നമ്മള് പ്രേക്ഷകര് പോയി കാണണം. ഫസ്റ്റ് ഡേ നിങ്ങളൊന്ന് പോയി കണ്ടാൽ മാത്രമേ അതിനൊരു തീരുമാനമാവത്തുള്ളൂ. ഫസ്റ്റ് ഡേ കണ്ടതിന് ശേഷം കൊള്ളാമെങ്കിൽ നിങ്ങൾ കാണുക, അടുത്ത ദിവസം നിങ്ങൾ കാണുക. ഞാൻ അതേ പറയത്തില്ല,
2: അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ വ്യക്തിപരമാണ്. പിന്നെ എപ്പോഴും ഈ സിനിമ കാണുന്നവരോട് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടുകളോ വെറുതെ സമൂഹവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമാണെങ്കിൽ ഓക്കെ, എല്ലാവരും പോയി കാണുക, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയുക. അതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിക്കുന്നതിനോട് ഞാൻ എതിരാണ്.
4: റിവ്യൂസ് കൊടുക്കുന്നത് നല്ലതും ചെയ്ത് ഓക്കെ, നമുക്ക് ജഡ്ജ്മെന്റ് ആണ്, നമുക്ക് നോക്കിയിട്ട് ഇത് കണ്ടിട്ട് വേണേലും പോവാം, ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടപ്പോ പോവാം.
2: തീർച്ചയായും
4: ഇതൊന്നും ഇല്ല, സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ നല്ലത്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റ് ഒന്നും ആവണമെന്നില്ല, പക്ഷേ അറിയപ്പെടുന്നവരായിരിക്കില്ല. ഇപ്പം തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അത് എത്ര മനോഹരമായിട്ട്
2: എടുത്തിട്ടുണ്ട്.
4: അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗിലാണ് അതിരിക്കുന്നത്, അതിന്റെ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളാണെന്നുള്ള ചിന്ത വരുന്നുണ്ട്.
2: ഇപ്പൊ
4: സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും. ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ സിനിമയോട് വലിയ ഇതില്ല, അറ്റാച്ച്മെന്റ് ഇല്ല. കാര്യം നമുക്ക് നമ്മളിലൊരാളാണ് അവിടെ അഭിനയിക്കുന്ന എന്നൊരു ഫീല് വരുന്നില്ല.
2: അപ്പം
4: കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മൾ മറന്നു ആ കഥകളൊക്കെ. അപ്പൊ അങ്ങനെയാ വരുന്നത് ഒരു സിനിമ. ഇപ്പൊ ഇന്നും ഞാന് സത്യനന്ദിഗാർ സാറിന്റെയോ പ്രിയദർശൻ സാറിന്റെയോ ഒക്കെ സിനിമ ഇന്നും നമ്മളെല്ലാരും ഓർക്കുന്നുണ്ട് അല്ലേ. നമ്മള് ശരിക്കും ഇപ്പോഴും ഓർക്കും ആ ഓരോ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച ആ സാർ അഭിനയിച്ച സിനിമയൊക്കെ നമ്മള് ഓരോ കഥാപാത്രങ്ങളും മനസ്സിലൂടെ സന്ദേശം
2: ചിത്രത്തിലൂടെ ജീവിക്കുകയായിരുന്നു കലാകാരൻ. ഇനി ഇദ്ദേഹത്തിലേക്ക് എത്തുമ്പോ ഇതിപ്പോ സെക്കൻഡ് മൂവി ആണല്ലോ, നല്ലൊരു ഡാൻസർ ആണ്, പിന്നെ ആളെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹമായിട്ട് പിന്നൊരു അവസരത്തിൽ നമ്മൾ ഇരിക്കുന്നതായിരിക്കും. എന്തായാലും സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്ത ഒരാളെന്ന നിലയിലും സിനിമയുടെ സംഗീതത്തിൽ എന്തെങ്കിലും കൊറിയോഗ്രാഫി ചെയ്തു, ഒരു കൊറിയോഗ്രാഫറുമാണ്. അതെ, ആ മോളുടെ കഥ പറയാനാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഞങ്ങളൊരു പ്രൗഡായിട്ട് എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അത്. എന്തായാലും ആ ഒരു സസ്പെൻസ് ഞങ്ങളിവിടെ പൊട്ടിക്കുന്നില്ല, നമ്മൾ പിന്നൊരു ദിവസത്തിൽ മകളുമായിട്ട്
4: സംസാരിക്കുന്നതായിരിക്കും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരാള് വരാനുണ്ട് വരാനുണ്ട് എന്ന്. പക്ഷെ അതൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ അതിലേറെ സന്തോഷം.
4: എന്തായാലും
2: തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞത് വെച്ചിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ ക്യാരക്ടേഴ്സും പാട്ടുകളും വരികളും സ്ക്രിപ്റ്റും, ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്തല്ലോ, നമുക്ക് സമയം കുറവാണെങ്കിലും വേഗം ഒന്ന് പറഞ്ഞു തീർക്കാം. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതിയത് മാമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ക്യാമറയ്ക്ക് മുന്നിലെത്തി അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ എഴുതിയതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും നല്ല സീൻസ് ഉണ്ടായതായിട്ട് ഒരു അനുഭവം ഉണ്ടായോ അവിടെ
4: ഷൂട്ടിംഗിൽ? ചില സമയത്തൊക്കെ തൃപ്തി പോലെ, ചില സമയത്ത് ലൊക്കേഷൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണമെന്നില്ല. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ചിലത് ഭംഗിയാക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുള്ളൂ. കാര്യം ചിലതൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചില സാഹചര്യം അനുസരിച്ച് പറ്റത്തില്ല. പക്ഷെ ചിലതൊന്നും നമ്മൾ വിചാരിക്കാതെ പറഞ്ഞ പോലെ വിചാരിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഷാർജയിൽ ഞങ്ങള് റെയിൻ ഷൂട്ട് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള സീനായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ റെയിൻ ഒരു ദിവസത്തെ പെർമിഷൻ കിട്ടിയുള്ളായിരുന്നു തമിഴ്നാട്ടില്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അത് അവിടെ വെച്ച് നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി. അപ്പൊ ഞാൻ ഇതിന് എടുക്കാത്ത സീൻ പോർഷൻസ് സോങ്ങിന്റെയാണ്, അത് ഞാൻ ഷാർജയിലാണ് എടുക്കുന്നത്. ഷാർജയിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഭിനേതാവ് കൂടെ ഉണ്ട്, ഷാർജി പുഷ്പങ്ങെന്ന്. പുള്ളിക്കാരെ അറിയാലോ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ, കൃഷ്ണ ഇവിടെ മഴ പെയ്യിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഷാർജയിലോട്ട്
2: വിടാം,
4: നമ്മൾ ഈ ഓസം പിടിച്ച് നിൽക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, അവര് ഞങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് മഴ വെച്ചത്.
2: ഓ വെരി ഗുഡ്, അതായത് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമകളുടെ വിഷയം. ഈ സിനിമയുടെ വിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല, ഓഗസ്റ്റ് 14 ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും കൂടെ ഉണ്ടാവും, എല്ലാം
4: നല്ലതും
2: തീർച്ചയായിട്ടും കാണണം. അപ്പൊ നമ്മുടെ ലിസണേഴ്സിനോടും പറയാനുള്ളത് ഓഗസ്റ്റ് 14 നിങ്ങളുടെ ഡയറി
4: നാട്ടിലാണ്, നമുക്ക് യു എ റിലീസ് വരുന്ന അതിനുശേഷമാണ്.
2: ഓക്കെ, യു എ റിലീസ് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ ഓണെയറിൽ പറയുന്നതായിരിക്കും. സോ ആലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, നമ്മുടെ ടൈം ഇവിടെ കഴിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെയും കഥാപാത്രങ്ങൾ ഗംഭീരമാകട്ടെ. തീർച്ചയായിട്ടും മാമിന് ഒരുപാട് നന്ദി,
4: ഞങ്ങളെ ക്ഷണിച്ചതിനും നന്ദി,
2: താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ നേരിട്ട് ഇവരെ അറിയിക്കുന്നതായിരിക്കും. മെസ്സേജസ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മണിക്കൂർ ഇങ്ങനെ പോട്ടെ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
4: താങ്ക് യു.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: ഡൽഹി പ്രതിഷേധം, വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷാ എന്ന് രാഹുൽ. രാഹുലിനെതിരെ ഭരണപക്ഷം ഒറ്റക്കെട്ട്. വിദ്യാഭ്യാസ രംഗം RSS കൈയടക്കിയെന്ന് രാഹുൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇറാഖിൽ US സൗദി സംയുക്ത ആക്രമണം. ജോർദാനിൽ ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിൽ പാർലമെന്റിൽ രൂക്ഷമായ വാദപ്രതിവാദം. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവയ്ക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടുവെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. അമിത്ഷാ പാർലമെന്റിലെത്താത്തത് ഭയന്നിട്ടാണെന്ന് രാഹുൽ. RSSനും വിമർശനം. വിദ്യാഭ്യാസ മേഖലയുടെ ആത്മാവ് കവരുന്നു. സർവകലാശാലകളുടെ തലപ്പത്ത് RSS ഭരണമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം ഒന്നടങ്കം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. രാഹുൽ നുണ പറയുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാഹുൽ ഗാന്ധിയുടെ മാപ്പ് ആവശ്യപ്പെട്ട് ഭരണപക്ഷം ബഹളം വെച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിധി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്റി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത്കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നാളെ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന് ശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി K മുരളീധരൻ. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാ സേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. CJP മാർച്ചിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി DCP. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിനെ വിടാതെ ഡൽഹി പോലീസ് AKG ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേർ അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ടുവച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ഗുൽവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഗുൽവീർ സിംഗ്. അടുത്ത വാർത്ത 2 മണിക്ക്.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഡൽഹി പ്രതിഷേധം വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷാ എന്ന് രാഹുൽ. രാഹുലിനെതിരെ ഭരണപക്ഷം ഒറ്റക്കെട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിൽ പാർലമെന്റിൽ രൂക്ഷമായ വാദപ്രതിവാദം. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവയ്ക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. അമിത്ഷാ പാർലമെന്റിലെത്താത്തത് ഭയന്നിട്ടാണെന്ന് രാഹുൽ. ആർഎസ്എസിനും വിമർശനം. വിദ്യാഭ്യാസ മേഖലയുടെ ആത്മാവ് കവരുന്നു. സർവകലാശാലകളുടെ തലപ്പത്ത് ആർഎസ്എസ് ഭരണമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും ആർഎസ്എസ് പശ്ചാത്തലമുള്ളവരാണ് വിസിമാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം ഒന്നടങ്കം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. രാഹുൽ നുണ പറയുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാഹുൽ ഗാന്ധിയുടെ മാപ്പ് ആവശ്യപ്പെട്ട് ഭരണപക്ഷം ബഹളം വെച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ ബിജെപി എംഎൽഎ യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്റി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. എ ഡി ജി പി അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ജി ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനുശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡൽഹിയിലെ സി ജെ പി പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എ ഐ വൈ എഫ് നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും ആർ എസ് എസ് അതിനോട് യോജിക്കുന്നില്ലെന്നും ആർ എസ് എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാരി വാഹക് കെ ബി ശ്രീകുമാർ പറഞ്ഞു. ആർ എസ് എസിന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ ടി ജി മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും ആർ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാ സേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സി ജെ പി മാർച്ചിനു നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി ഡി സി പി. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിന് വിടാതെ ഡൽഹി പോലീസ്. AKG ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ട് വെച്ച ഫോർമുല. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
11: Time check. Time check.
9: Brought to you by Ozone Cargo.
11: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
11: Weather update.
9: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala! Kerala!

ആ പാട്ട് നിങ്ങൾക്കൊന്ന് തന്ന് കൊതിപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തുടക്കം ഒന്ന് കേൾപ്പിച്ചത്. ഈ പാട്ട് ഒരു പ്രത്യേക ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതല്ലേ നല്ലത്? യെസ്, അത് വേറെ ആരുമല്ല, ഒരു സിനി രോഹിത് എന്നൊരു ഫ്രണ്ടാണ് ഇത് മെസ്സേജ് അയച്ചേക്കുന്ന. അബുദാബിന്നാണേ അവർ പറഞ്ഞേക്കുന്നത്. അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അനുപമയുടെയും അരവിന്ദിൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണിന്ന്. സോ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പാട്ടായതുകൊണ്ടാണ് ഈ പാട്ട് ഇന്ന് മലയാളി ഡയലിലൂടെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചിട്ട് അവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡ്രൈവിങ്ങിലാണ് ഇപ്പോൾ സിനിയും രോഹിത്തും കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ എന്തായാലും ഞാൻ ആ പാട്ടൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി വേഗം ഒന്ന് വന്നതാണ്. ബട്ട് നിങ്ങൾ മെസ്സേജസ് അയച്ചോളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ റിലീസ് ചെയ്യുന്ന ജൂലൈ 31 റിലീസ് ചെയ്യുന്ന ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന ഉന്മാദം മൂവി കാണാനുള്ള കപ്ലൻട്രി പാസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജസ് അയക്കുക. HT Space Unmadam നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ.

0: പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു പോയി ഗൈസ്, മൊത്തം ഹൗളിംഗ് ആയിപ്പോയി. ഓക്കെ, ആ പാട്ടിന്റെ സുഖത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അതിനിടയ്ക്ക് ഈ ഹൗളിംഗ് എല്ലാം അവിടെ കയറി വന്ന് പേടിപ്പിച്ച് കളഞ്ഞു. എനിവേ, എന്തായാലും ഈ മെസ്സേജ് അയച്ചത് സിനി രോഹിതാണ്. സിനിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അനുപമയ്ക്കും അരവിന്ദിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 96 പുറത്തിറങ്ങിയ നമ്മുടെ ഈ പുഴയും കടന്ന് എന്ന സിനിമയിൽ നമ്മുടെ യേശുദാസും ജോൺസൺ മാഷും ഗിരീഷ് പുത്തഞ്ചേരി ആ കൂട്ടുകെട്ടിലിറങ്ങിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിൻ്റെ ഓരോ ഇപ്പം പിന്നെ പല്ലവിയാണെങ്കിലും അനുപല്ലവിയാണെങ്കിലും ചരണമാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത്രയും ആസ്വദിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ഇതിൽ ഈ പാട്ടിൻ്റെ അനുപല്ലവിയിൽ എത്ര റീലുകൾ വന്നിരിക്കുന്നു അല്ലേ. എനിവേ, നമുക്കത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഉന്മാദ മൂവിയെക്കുറിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഷീപ്സ് വന്ന് നെക്സ്റ്റ് വീക്ക് വരും കേട്ടോ, ഷീപ്സ് വരും, ഡോണ്ട് വറി. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഉന്മാദത്തിലെ പുതിയ പുതിയ പാട്ടുകളൊക്കെ, ഖലീഫ സിനിമയിലൊക്കെ പുതിയ പാട്ടുകളൊക്കെ ഇനി ഷീപ്സ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം. യെസ്, ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഉന്മാദത്തിൻ്റെ കാര്യം ഞാനൊന്ന് പറയാൻ വരുമായിരുന്നു. കുഞ്ചകോവിന് നമ്മുടെ ലിജോ മോൾ ജോസും ആദ്യമായിട്ട് ഒന്നിക്കുന്നൊരു സിനിമയായിട്ട് ഉന്മാദം. എനിക്ക് ലിജോയുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുടെ ആക്ടിങ് ഏതാണ്ട് ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതാണ്. അതായത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, നല്ലൊരു ആക്ടിങ് ആയിരുന്നു അല്ലേ അതിൻ്റെ. എനിവേ, എന്തായാലും ഈ സിനിമയിൽ ജോബ് കുര്യൻ പാടിയ ഒരു പാട്ടിന് ലിറിക്കൽ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടേ, ഏറുന്നു തമോ വനനിരകൾ എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാനത് കേൾപ്പിക്കാൻ ട്രൈ ചെയ്യാം നിങ്ങളെ. അപ്പോൾ ഈ പാട്ടിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് മുജീബ് മജീദും വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറുമാണ്. ജൂലൈ 31 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. അപ്പോൾ ആ മൂവിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space ഉന്മാദം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മലയാളി ഡയല് ഒരു കപ്പൽ എൻട്രി പാസ് ആണ് കിട്ടുക. അപ്പോൾ വേഗം ആയിക്കോട്ടെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എവർഗ്രീൻ ഹിറ്റ് എത്തിപ്പോയി, എൻജോയ് ദി സോങ്. ഓൺലി ഓൺ ഹോം 90.2 FM. എല്ലാ ഇതിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കട്ടെ. മൈക്ക് ടെസ്റ്റിംഗ്. ഷീബ പറയുന്നത് പോലെ ഷീബ മാത്രമേ പറയുള്ളൂ, നിത്യ പറയൂല. ഷീപ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒരുപാടില്ലേ, ആ ഒരു സംസാരവും ചിരിയും കളിയൊക്കെ, അത് ഷീപ്സിന് മാത്രം സ്വന്തമാണ്. അതൊരിക്കലും നമുക്ക് അനുകരിക്കാനാവില്ല അല്ലേ. ഓരോരുത്തരും ഓരോ രീതിയിലാണെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഷീപ്സിൻ്റെ പരിപാടിയിൽ അധികം കൈയിടത്താത്തത്. കാരണം ഷീപ്സിന് ഒരുപാട് എന്താ പറയുക ഫാൻസ് ഉണ്ട്, ഒത്തിരി ഒത്തിരി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചാൽ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ വലുതായിട്ട് കൈയെടുത്താൻ വരാറില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് വരണമെന്ന് വിചാരിക്കും. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബിസി ആയി പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് എൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുങ്ങുന്നത്. എനിവേ, നമുക്ക് എന്തായാലും എവർഗ്രീൻ ഹിറ്റ് കേട്ടതിന് ശേഷം തിരികെ എത്താം. മെസ്സേജസ് അയച്ചോളൂ, നമുക്ക് ഇനി അടുത്തൊരു മണിക്കൂർ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഉന്മാദത്തിന് വേണ്ടി മെസ്സേജ് അയക്കുക. HT Space ഉന്മാദം, നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Home 92.2 FM. Home is a feeling.
1: கேருவாடா மக்களே, கேருவா.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഡൽഹി പ്രതിഷേധം വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷാ എന്ന് രാഹുൽ. രാഹുലിനെതിരെ ഭരണപക്ഷം ഒറ്റക്കെട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിൽ പാർലമെന്റിൽ രൂക്ഷമായ വാദപ്രതിവാദം. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവയ്ക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. അമിത്ഷാ പാർലമെന്റിലെത്താത്തത് ഭയന്നിട്ടാണെന്ന് രാഹുൽ. ആർഎസ്എസിനും വിമർശനം. വിദ്യാഭ്യാസ മേഖലയുടെ ആത്മാവ് കവരുന്നു. സർവകലാശാലകളുടെ തലപ്പത്ത് ആർഎസ്എസ് ഭരണമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയംസേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും ആർഎസ്എസ് പശ്ചാത്തലമുള്ളവരാണ് വിസിമാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം ഒന്നടങ്കം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. രാഹുൽ നുണ പറയുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാഹുൽ ഗാന്ധിയുടെ മാപ്പ് ആവശ്യപ്പെട്ട് ഭരണപക്ഷം ബഹളം വെച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ ബിജെപി എംഎൽഎ യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്രി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. എ ഡി ജി പി അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ജി ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന് ശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡൽഹിയിലെ സി ജെ പി പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എ ഐ വൈ എഫ് നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും ആർ എസ് എസ് അതിനോട് യോജിക്കുന്നില്ലെന്നും ആർ എസ് എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് കെ ബി ശ്രീകുമാർ പറഞ്ഞു. ആർ എസ് എസിന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ ടി ജി മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും ആർ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സി ജെ പി മാർച്ചിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി ഡി സി പി. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിന് വിടാതെ ഡൽഹി പോലീസ്. എ കെ ജി ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിപിഎം അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. എം വി അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് യുഎസ് സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും യുഎസ് സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി യുഎസ് സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി പിഎംഎഫ് അറിയിച്ചു. യുഎസ് സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യുഎഇ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ട് വെച്ച ഫോർമുല. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
9: Time check. Time check.
8: Brought to you by Ozone Cargo.
10: ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
11: Weather update.
12: Weather update.
8: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Current temperature in Dubai 40 degrees Celsius, humidity 40%.
11: Weather update.
12: Weather update.
8: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita!
6: Kerala, Kerala! Kerala!
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളി ഡാ വിത്ത് ഷീബ.
2: ധാധിന്നാ തൃകഥേ ധിന്നാ ധാ ധിന്നാ തൃകഥേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. ചർച്ചയിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ഇറാഖിൽ യുഎസ് സൌദി സംയുക്ത ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് കേന്ദ്രം ബിൽ പാസാക്കിയത്. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഉടനീളം സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ കടുത്ത വാക്പോരാണ് നടത്തിയത്. നാളെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെത്തും. പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയും സമയബന്ധിത വിചാരണ ഉറപ്പാക്കുകയുമാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പിലും ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കർശന ശിക്ഷ ഉറപ്പാക്കും. ബിൽ പ്രകാരം നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ആവശ്യമായ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള അധികാരം ലഭിക്കും. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനകം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ദിവസേന വിചാരണ നടത്തി കേസ് തീർപ്പാക്കണം. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ വിധികൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുകയും അപ്പീൽ സ്വീകരിച്ച ശേഷം 3 മാസത്തിനകം തീർപ്പാക്കുകയും വേണം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെയും RSSനെയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന ഗുരുതര ആരോപണം രാഹുൽഗാന്ധി സഭയിൽ ഉയർത്തി. അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമെന്നും രാഹുൽഗാന്ധിയുടെ വിമർശനം. രാഹുൽഗാന്ധിയുടെ പരാമർശത്തെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചു. ആരോപണത്തിന് രാഹുൽഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാരോപിച്ച് BJP NDA അംഗങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ വിധി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്രി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന ദേവസ്വം മന്ത്രി K മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനുശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി K മുരളീധരൻ. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കാൻ RTA താൽക്കാലിക എസ്കലേറ്റർ സ്ഥാപിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുകയും സ്റ്റേഷനിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കുകയുമാണ് താൽക്കാലിക സംവിധാനത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ സംവിധാനം ഉപയോഗത്തിലുണ്ടാകുമെന്ന് RTA അറിയിച്ചു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസൽ റോഡ് ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
2: ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്.

0: കഥകോർക്കടാ.
1: എന്തോർക്കടാ, നട്ടുച്ചേ എഴുന്നേക്ക്.
2: അച്ഛനാ, അപ്പൊ യക്ഷിയുടെ ഞാൻ ചത്തില്ലേ?
1: പിച്ചും പേയും പറയേണ്ട വേം മോഹൻ കഴുകി താഴോട്ടില്ലേ? നിന്നെ കാണാൻ സരളയുടെ മോള് വന്നിട്ടുണ്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: I'm not a perfect person. പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരിച്ചു തരും. ഐ എം ഓൾവേസ് ഇംപെർഫെക്ട് അറ്റ് മൈ ഹോം.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. ചർച്ചയിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ഇറാഖിൽ യുഎസ് സൌദി സംയുക്ത ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് കേന്ദ്രം ബിൽ പാസാക്കിയത്. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഉടനീളം സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ കടുത്ത വാക്പോരാണ് നടത്തിയത്. നാളെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെത്തും. പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയും സമയബന്ധിത വിചാരണ ഉറപ്പാക്കുകയുമാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പിലും ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കർശന ശിക്ഷ ഉറപ്പാക്കും. ബിൽ പ്രകാരം നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ആവശ്യമായ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള അധികാരം ലഭിക്കും. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനകം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ദിവസേന വിചാരണ നടത്തി കേസ് തീർപ്പാക്കണം. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ വിധികൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുകയും അപ്പീൽ സ്വീകരിച്ച ശേഷം 3 മാസത്തിനകം തീർപ്പാക്കുകയും വേണം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെയും RSSനെയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന ഗുരുതര ആരോപണം രാഹുൽഗാന്ധി സഭയിൽ ഉയർത്തി. അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമെന്നും രാഹുൽഗാന്ധിയുടെ വിമർശനം. രാഹുൽഗാന്ധിയുടെ പരാമർശത്തെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചു. ആരോപണത്തിന് രാഹുൽഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാരോപിച്ച് BJP NDA അംഗങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ വിധി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്രി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. AD GP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനുശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി K മുരളീധരൻ. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാരി വാഹക് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കാൻ RTA താൽക്കാലിക എസ്കലേറ്റർ സ്ഥാപിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുകയും സ്റ്റേഷനിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കുകയുമാണ് താൽക്കാലിക സംവിധാനത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ സംവിധാനം ഉപയോഗത്തിലുണ്ടാകുമെന്ന് RTA അറിയിച്ചു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.
11: Time check.
12: Brought to you by Ozone Cargo.
13: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
14: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
15: Weather update.
14: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
13: പ്രതീക്ഷമൊക്കെ കണ്ടിട്ട് ഇപ്പോ മഴ പെയ്യുന്ന പോലെയുണ്ട്. പക്ഷേ അടുത്തങ്ങ് മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ടെമ്പറേച്ചർ ഇപ്പോൾ ദുബായുടെ മേഖലകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 46%.
11: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മധുപോലെ പെയ്ത മഴയൊക്കെ കേട്ട് നല്ല മൂഡായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരിക്കും. ഈ ഒരു പാട്ട് ഇപ്പോൾ കേട്ടതിന്റെ പിറകിൽ തന്നെ ഒരു കാരണമുണ്ട്. കാരണം ഈ ഒരു സമയത്ത് പുറത്തൊക്കെ എവിടെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു മേഖലകൾ കംപ്ലീറ്റ്ലി നമ്മുടെ ദുബായിയുടെ ദുബായ് മേഖലയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഇപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർമേഘം മൂടിക്കിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു മഴക്കാലത്തിൻ്റെ പ്രതീതിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും മഴയ്ക്ക് തൊട്ട് മുൻപേ നമ്മളെ ആ ഒരു മഴയുടെ ആംബിയൻസിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇട്ടോർറോന്നും പറഞ്ഞ് ശടപടയെന്നും പറഞ്ഞ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാതെ പെയ്യുന്ന മഴയല്ല, പക്ഷേ ഒരു മഴയുടേതായിട്ടുള്ള ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മുടെ നമ്മൾ വേഗത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ. വാഹനത്തിൻ്റെ മാത്രമല്ല നമ്മുടെ വേഗതയും നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ചിന്തകളുടെ ഒക്കെ വേഗത പതിയൊന്ന് കുറച്ച് നമ്മൾ ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുമല്ലോ. ആ ഒരു മൂഡിലാണ് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ വേണ്ടി പറ്റുന്നത്. ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മുടെ നമ്മൾ വേഗത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ. വാഹനത്തിൻ്റെ മാത്രമല്ല നമ്മുടെ വേഗതയും നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ചിന്തകളുടെ ഒക്കെ വേഗത പതിയൊന്ന് കുറച്ച് നമ്മൾ ആ ഒരു

വെച്ചാണ് അറിയിക്കേണ്ടത് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ പൊടിക്കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അത്യാവശ്യം മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും കുറച്ച് ശാന്തമായിട്ടൊക്കെ ആയിരിക്കും ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിലെ ശ്രദ്ധ കുറച്ചൊന്ന് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ കെയർ എന്തായാലും റോഡിൽ കൊടുത്തിരിക്കുക. പിന്നെ ആ ഒരു സ്ലോ പേസ് ആസ്വദിച്ച് തന്നെ പോവുക. അത്യാവശ്യം സാവധാനത്തിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ക്ലൈമറ്റ് എന്തായാലും ഇനി ഒരു ഒരു മണിക്കൂറൊക്കെ അത്യാവശ്യം ഈ ഒരു വെട്ടം ഒന്നൊന്നര മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു സന്ധ്യയുടേതും ആൻഡ് മഴയുടേതുമായിട്ടുള്ള ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അത് ആസ്വദിച്ച് തന്നെ പോവുക കേട്ടോ. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: റൈറ്റ്, എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഞാനൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ഫോർ ഉന്മാദം. ഉന്മാദം എന്ന സിനിമയെ കുറിച്ചിട്ട് എത്രമാത്രം ഹൈപ്പ് ആയിട്ട് ഇനിയൊന്നും ഞാൻ പറയേണ്ടതില്ല. കാരണം ആ പേരുകൾ, ആ സിനിമയുമായി അസോസിയേറ്റ് ചെയ്യുന്ന പേരുകൾ തന്നെ അത്രമാത്രം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അല്ലേ. കാരണം ഷാഹിദ് കബീർ, കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഈ സിനിമ സാധാരണ ഷാഹിദ് കബീർ സിനിമകൾ പോലെ തന്നെ ഒരു പോലീസ് സ്റ്റോറിയാണ് പറയുന്നത്. പക്ഷേ പോലീസ് സ്റ്റോറി ആണെങ്കിലും സാധാരണ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള കുറച്ച് ഹൊററും കാര്യങ്ങളും ഒക്കെ തന്നെ കലർത്തിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഷാഹിദ് കബീർ അവസാനമായിട്ട് സംവിധാനം ചെയ്ത റോന്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്, ഒരു പ്രേതത്തെ കാണുന്ന പോലത്തെ ഒരു സീക്വൻസ്. പക്ഷേ അത് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഒരു വിധം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ഒരു വിധം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹൊറർ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് എത്രമാത്രം വലിയ ഒരു കാലിബർ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു ഹൊറർ എലമെൻസ് ഒക്കെ നമുക്ക് ഉന്മാദത്തിൽ കാണാൻ വേണ്ടി പറ്റും. കളങ്കാവിൽ ഉൾപ്പെടെയുള്ള സിനിമകൾ ഇപ്പോൾ സമ്മാനിച്ച അത്രമാത്രം ത്രസിപ്പിക്കുന്ന മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത മുജീബ് മജീദാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. കിരൺ ദാസ് ആണ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഉന്മാദത്തിനുള്ള ടിക്കറ്റ്സ് ഈ വീക്കെൻഡിൽ നമ്മൾ ഈ സിനിമ കാണുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് എക്സൈറ്റ് ചെയ്യുന്നു, പേടിപ്പിക്കുന്നതാണെങ്കിൽ പേടിക്കുന്നു ഒരുമിച്ചിരുന്ന്. അപ്പോൾ ടിക്കറ്റ്സ് വേണ്ടേ? ടിക്കറ്റ് ഇത്രമാത്രം ചെയ്താൽ മതി. മലയാളത്തിൽ വന്നിട്ടുള്ള എണ്ണം പറഞ്ഞ ചില പോലീസ് അന്വേഷണ കുറ്റാന്വേഷണ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഞാൻ അതിൻ്റെ ഒരു വൺ ലൈൻ മലയാളത്തിൽ പറയും. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഏത് സിനിമയാണ് ഓർമ്മ വരുന്നത് ആ സിനിമ നമ്മളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി. ഒരു കൃത്യമായ ഫോർമാറ്റൊക്കെ ഉണ്ട്, ഫോർമാറ്റ് ചെയ്യാൻ വഴിയേ പറയാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ റിലീസായ ഒരു കുറ്റാന്വേഷണ സിനിമ, ഒരു പോലീസ് സിനിമ, ജിത്തു ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തൻ്റെ കുടുംബത്തിൻ്റെ ദാരുണമായിട്ടുള്ള വിയോഗത്തെ തുടർന്ന് മദ്യപാനത്തിൽ അഭയം പ്രാപിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ ആ ഒരു സമയത്ത് യുവാക്കളെ, പ്രത്യേകിച്ചും വിവാഹിതരായ പുരുഷന്മാരെ ലക്ഷ്യമിടുന്ന ഒരു സീരിയൽ കില്ലറെ കണ്ടെത്താൻ നടത്തുന്ന അന്വേഷണത്തിൻ്റെ കഥയാണ് ഇത്. മനസ്സിലായോ? കുടുംബത്തിൻ്റെ ദാരുണമായ വിയോഗത്തെ തുടർന്ന് മദ്യപാനത്തിൽ അഭയം പ്രാപിച്ച ഒരു പോലീസ് IPS ഉദ്യോഗസ്ഥൻ വിവാഹിതരായ പുരുഷന്മാരെ ലക്ഷ്യമിടുന്ന ഒരു സീരിയൽ കില്ലറെ കണ്ടെത്താൻ നടത്തുന്ന നിഗൂഢമായ ഒരു അന്വേഷണത്തിൻ്റെ കഥ പറയുന്ന ചിത്രം. ഓർമ്മകളിലൂടെയൊക്കെയുള്ളൊരു സഞ്ചാരം. ഈ ഒരു ടേമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരമുണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ഇത്രയും ക്ലൂസൊക്കെ എനിക്ക് തോന്നുന്നു മതിയായിരിക്കും എന്നുള്ളത് അല്ലേ. ദേ എനിക്കിവിടെ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ട്. ഉത്തരങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ക്ലൂസ് നിർത്തുക എന്നുള്ളതാണ്. ഉന്മാദത്തിൻ്റെ ഫോർമാറ്റ് വെച്ച് ആ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, HT ഉന്മാദം സ്പേസ് പേരൊക്കെ അയക്കുന്നുണ്ട്. അതല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ അയക്കേണ്ടത്. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220. ഇനി വേണമെങ്കിൽ ഒരു ക്ലൂ കൂടെ തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി കഥ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. പൃഥ്വിരാജ് നായകനായിട്ട് വന്ന ഒരു പോലീസ് സിനിമയാണിത്. മനസ്സിലായി കാണുമല്ലോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചെയ്ത നമ്പർ 0585829220.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് എവിടെയൊക്കെയാണ് അത്യാവശ്യം നല്ല കണ്ടീഷൻസ് ഉള്ളത് നോക്കാം. അറിയാലോ, യൂഷ്വലി വൈകുന്നേരങ്ങളിലുള്ള പാക്ഡ് സിറ്റുവേഷൻസ് എല്ലാ റോഡുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം ആ ഒരു സൈഡിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ ഉമ്മസഖീം സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചധികം കണ്ടീഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഹെസ സ്ട്രീറ്റിൽ യൂഷ്വലി വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് അത്യാവശ്യം മോട്ടോർ ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഒരു മേജർ കാർ ആക്സിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് ആക്സിഡന്റുകൾ അൺഫോർച്ചുനേറ്റ്ലി ബാക്ക് ടു ബാക്ക് ആയിട്ട് അറൌണ്ട് ഒരു ഏരിയയിൽ തന്നെയാണ്. ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തായിട്ടാണ് ഈ ഒരു മൂന്ന് ആക്സിഡന്റുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിന്റെ ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ സിറ്റിയിൽ നിന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങി വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ കുറച്ചധികം സമയത്തെ ഡിലേ നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അൽഖിയ റോഡിൽ മോഡറേറ്റ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അടുത്തായിട്ട് എനിക്കൊന്ന് ബൂക്കുദ്ര ഇന്റർചേഞ്ച് ഒക്കെ എത്തുന്നതിന് മുൻപായിട്ട് ദുബായ് ഊദ്മേത്ത റോഡ് ആ ഒരു ദുബായ് അലൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ച റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് ആ ഒരു ഏരിയയിലും കുറച്ചധികം കണ്ടീഷൻസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ ഹെൽത്ത് കെയർ സിറ്റി ഭാഗത്തായിട്ടൊരു മൈനർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. വലിയ ട്രാഫിക് കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എയർപോർട്ട് സ്ട്രീറ്റ് സാമാന്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. പക്ഷേ പോർട്ട് സയ്യിദ് ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ഇത്തിഹാദ് ടോൾ റോഡ് ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് ഷാർജ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഓഫ് കോഴ്സ് യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് അൽനാദ സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല കഞ്ചസ്റ്റഡ് സാഹചര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ബേറൂത്ത് സ്ട്രീറ്റിൽ മുഹൈസ്ന 3 ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് എക്സാക്ട്ലി ആ ഒരു കിസൈസ് പോണ്ട് പാർക്കിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗ്ദാദ് സ്ട്രീറ്റിലേക്ക് ഇന്റർകണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ബേറൂത്ത് സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ദുബായ് ക്യാറ്റൽ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ട് കേട്ടോ. അപ്പോൾ ആ റൂട്ട് എടുക്കുന്നവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഷാർജ റിംഗ് റോഡ് ആസ് യൂഷ്വൽ പാക്ഡ് തന്നെയാണ്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. ആൻഡ് ഞാൻ നേരത്തെ ഷോ തുടങ്ങിയ സമയത്ത് ഓർമ്മിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഒരു കുറച്ച് പതിഞ്ഞ താളത്തിൽ ഒരു ഒരു തളർത്ത് മൂടിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മുടെ ശ്രദ്ധ അത് കംപ്ലീറ്റ്ലി റോഡിലുണ്ടായിരിക്കട്ടെ, ട്രാഫിക്കിലുണ്ടായിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
5: എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: അപ്പോഴേ ഓണമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അഥവാ ഇനി നാട്ടിലേക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കാനാവട്ടെ, ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ വാങ്ങാനുള്ള പ്ലാൻ ആരെങ്കിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 1 മുന്നേ വാങ്ങുന്നതായിരിക്കും കുറച്ച് ഉചിതം എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം ടെക് മേഖലയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളുടെ ഒക്കെ വില കൂടും. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടായിട്ടും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ സെല്ലേഴ്സിന്റെ അടുക്കലും ഈ ഒരു വില വർധനവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ചിപ്പുകളുടെ വില വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പ്രമുഖ ബ്രാൻഡുകളുടെ ഒക്കെ തന്നെ ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള, ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ, ഇതിൻ്റെ എല്ലാം ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള ക്വാൽകോമാണ് ഈ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത്. കാരണം ക്വാൽകോമിൻ്റെ ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഉയർന്ന ചെലവും അതിൻ്റെ പ്രധാന ഘടകങ്ങളുടെയൊക്കെ ദൗർലഭ്യവും ഒക്കെ കാരണമാണ് ഈ ഒരു നിർമ്മാണ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ അവർ അതിൻ്റെ വില കൂട്ടുകയാണ് എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. ബദൽ വിതരണ സംവിധാനങ്ങളിൽ നിന്നൊക്കെ നിർമ്മാണ ഘടകങ്ങൾ സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ചിപ്പുകളുടെ വില കൂട്ടാനാണ് ക്വാൽകോം പ്ലാൻ ഇടുന്നത് എന്നാണ് അവർ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മുതൽ ഇപ്പോൾ ക്വാൽകോം ചിപ്പുകൾ ഉപയോഗിക്കുന്ന സാംസങ് ആവട്ടെ, ഷവോമി ആവട്ടെ, വൺ പ്ലസ് തുടങ്ങിയ ബ്രാൻഡുകളാവട്ടെ, ആൻഡ് അവരുടെ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് പ്രോസസ്സറുകളും ഒക്കെ തന്നെ ക്വാൽകോം ആണ് നൽകുന്നത്. സോ ഇതിന് പുറമെ ഇപ്പോൾ വിൻഡോസ് ആവട്ടെ, വിൻഡോസിൻ്റെ പിസികൾ, സ്മാർട്ട് ഗ്ലാസുകൾ, ഓട്ടോമോട്ടീവായിട്ടുള്ള സിസ്റ്റംസ്, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയിലൊക്കെ തന്നെ കമ്പനിയുടെ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ വില വരും ദിവസങ്ങളിൽ കൂടും. എക്സാക്റ്റ് ആയിട്ട് അവർ പറയുന്നത് എറൌണ്ട് ഒരു സെപ്റ്റംബർ 1 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്കൾക്കൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വില കൂടും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
12: അണ്ണ. ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
14: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. ചർച്ചയിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ഡൽഹി പ്രതിഷേധം വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷാ എന്ന് രാഹുൽ. വിദ്യാഭ്യാസ രംഗം RSS കൈയടക്കിയെന്ന് രാഹുൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇറാഖിൽ US സൗദി സംയുക്ത ആക്രമണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് കേന്ദ്രം ബിൽ പാസാക്കിയത്. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഉടനീളം സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ കടുത്ത വാക്പോരാണ് നടത്തിയത്. നാളെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെത്തും. പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയും സമയബന്ധിത വിചാരണ ഉറപ്പാക്കുകയുമാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പിലും ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കർശന ശിക്ഷ ഉറപ്പാക്കും. ബിൽ പ്രകാരം നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ആവശ്യമായ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള അധികാരം ലഭിക്കും. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനകം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ദിവസേന വിചാരണ നടത്തി കേസ് തീർപ്പാക്കണം. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ വിധികൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുകയും അപ്പീൽ സ്വീകരിച്ച ശേഷം 3 മാസത്തിനകം തീർപ്പാക്കുകയും വേണം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെയും RSSനെയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന ഗുരുതര ആരോപണം രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തി. അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചു. ആരോപണത്തിന് രാഹുൽ ഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാരോപിച്ച് BJP NDA അംഗങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്റി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നാളെ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനുശേഷം ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാരി വാഹക് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. CJP മാർച്ചിനു നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി DCP. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിനെ വിടാതെ ഡൽഹി പോലീസ്. AKG ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേർ അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ടുവച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കാൻ RTA താൽക്കാലിക എസ്കലേറ്റർ സ്ഥാപിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുകയും സ്റ്റേഷനിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കുകയുമാണ് താൽക്കാലിക സംവിധാനത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ സംവിധാനം ഉപയോഗത്തിലുണ്ടാകുമെന്ന് RTA അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ്. അത്യാവശ്യം നല്ല മഴക്കാർ ഇപ്പോഴും കാണുന്നുണ്ട്. എവിടെയെങ്കിലും പെയ്തോ എന്നറിയില്ല കേട്ടോ. ആരെങ്കിലും പെയ്യാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് അയച്ചു തന്നോളൂ. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 69%.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. തിരികെ എത്താം. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ചക്കയാണ് പ്രശ്നം. ചക്ക നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നാട്ടിലേക്കൊക്കെ പോകുന്ന ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല പഴുത്ത ചക്ക കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരണേ, നമ്മൾ അത്രമാത്രം കൊതിയോടെ നിൽക്കുകയാണ്. ഇവിടെയും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടത്തും ചക്കയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മുടെ പറമ്പിലും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെ അത്ര സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഗതി ഇത്രമാത്രം വില കൊടുത്ത് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുത്തിനോവൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, പക്ഷേ പെട്ടിയെടുത്ത് ചക്ക കെട്ടി പോകാൻ വേണ്ടി വരട്ടെ. എത്തിഹാദ് എയർവേസിൽ പഴുത്ത ചക്കയ്ക്കും കസ്കസിനും ഒക്കെ വിലക്ക് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. ആൻഡ് അത് മാത്രമല്ല, ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കയ്യിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര മുടങ്ങും. ആൻഡ് അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഉള്ളിലാകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്തല്ല, ജയിലിനകത്താകാനുള്ള ചാൻസ് വരെ ഉണ്ട്. അതുകൊണ്ട് ചില ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. മെഷറിംഗ് ടേപ്പിൻ്റെ കാര്യം അറിയാമോ? മെഷറിംഗ് ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉപദ്രവകാരിയൊന്നുമല്ല, പക്ഷേ ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ബാറ്റ്, സ്കേറ്റ് ബോർഡ്, ചൂണ്ട പോലെയുള്ള സംഗതികൾ സംഭവം കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. മെഷറിംഗ് ടേപ്പിൻ്റെ കാര്യം അറിയാമോ? മെഷറിംഗ് ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉപദ്രവകാരിയൊന്നുമല്ല, പക്ഷേ ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക.

ചക്ക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്തിഹാദ് എയർവേസിൻ്റെ ഒരു പുതിയ ഇത് വന്ന സമയത്ത് നിങ്ങളോട് ഇത് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക പഴുത്ത ചക്കയുടെ ഒരു ഗന്ധമുണ്ടല്ലോ, അത് ചിലർക്കത് ബുദ്ധിമുട്ടാണ്, നമുക്കത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എനിക്കൊക്കെ ആണെങ്കിൽ ആക്ച്വലി ചക്കയുടെ നല്ല പഴുത്ത് തുടങ്ങുന്ന ചക്കയുടെ സ്മെല്ല് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലേക്ക് ആ ഒരു സ്മെല്ല് കുറച്ച് പേർക്ക് അസഹ്യമാവുന്ന രീതിയിലേക്ക് ആ സ്മെല്ല് മാറാറുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിനെ കർശനമായിട്ടുള്ള വിലക്കെടു ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനത്തിലെ പരിശോധനകളിലൊക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആവോളം നാട്ടിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നാട്ടിൽ പോയിട്ട് നല്ല ആവശ്യത്തിന് നല്ല മതിയാവോളം ചക്കകളൊക്കെ കഴിക്കുക. ആൻഡ് കെട്ടി പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: വർഷങ്ങളായി ഇവിടെ യു എയിൽ നിൽക്കുന്ന, യു എ എന്ന രാജ്യത്തെ, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ തന്റെ പരിശ്രമം മുഴുവൻ വിനിയോഗിച്ച ഒരു വ്യക്തി നമ്മുടെ ഒക്കെ പരിചയങ്ങളിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും കാര്യമായിട്ട് സാമ്പത്തികമായ വലിയ നേട്ടമൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം കുടുംബത്തെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ ആത്മവിശ്വാസം കൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് സമാധാനമായിട്ട് കിടന്നിറങ്ങുന്ന ഒരു സുഹൃത്ത്, ഒരു പരിചയക്കാരൻ നമ്മുടെ എല്ലാവരുടെയും ചുറ്റുവട്ടത്ത് നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ നമ്മൾ കടന്നു വരുന്ന നാൾ വഴികളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കാത്ത അദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ ഇന്ന് നമുക്ക് കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഈ ഒരു രാജ്യം ഇത്രമാത്രം ഡെവലപ്ഡായി മാറുന്നതിന്റെ പിറകിൽ പല തരത്തിൽ തന്റേതായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള അധ്വാനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില വ്യക്തികളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് പലപ്പോഴും പല വിശേഷങ്ങളും, ഇപ്പോൾ ഓണം ആവട്ടെ, റംസാൻ ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഇവയൊക്കെ തന്നെ നാട്ടിലേക്ക് ആ ഒരു സമയത്ത് പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ വിശേഷങ്ങളും ഇവിടെ ഒറ്റയ്ക്ക് തന്റെ മുറിക്കുള്ളിൽ ആഘോഷിക്കുക അല്ലെങ്കിൽ ആസ്വദിച്ച് തീർക്കുകയായിരിക്കും ചെയ്യാറുണ്ടാവുക. പലപ്പോഴും അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ നൊമ്പരങ്ങളിലൊന്ന് സ്വന്തം കുടുംബത്തോടൊപ്പം വലിയൊരു ആഘോഷമായിട്ട് ഈ ഒരു ഓണം കൊണ്ടാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ആക്ച്വലി ഇത്തവണ ഈ ഒരു ഓണക്കാലത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, നമ്മൾ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് തന്നെ ഇത്തരത്തിൽ ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവോട് കൂടി തന്നെയാണ്. ഹോം 92.2 FM ഖടക് റെസ്റ്റോറൻ്റ്, അൽവാസൽ റോഡ് ജുമൈറയിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഗംഭീര ഓണപ്പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇവിടെ യു എയിൽ, ഒരു പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഓണത്തിന് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, പല വിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ, അതിന് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം, ജോലിയുടേതായിട്ടുള്ള പ്രഷറും തിരക്കും, അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കാം. അങ്ങനെ റീസൺസ് എന്ത് തന്നെയായാലും ഇത്തവണ നാട്ടിലേക്ക് ഓണത്തിന് പോകാൻ പറ്റാതെ, എന്നാൽ മനസ്സുകൊണ്ട് നാട്ടിലെ ആ ഒരു ഓണം മിസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹോമിനൊപ്പം നമുക്ക് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കി മാറ്റാം. എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് ഖടക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM സ്നേഹസദ്യയുമായി എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 അല്ല, നിങ്ങൾക്ക് അത്തരത്തിൽ ഇത്തവണ നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സുഹൃത്ത് ശരിക്കും ഗംഭീരമായിട്ടുള്ളൊരു ഓണാഘോഷം, ഓണത്തിൻ്റെതായിട്ടുള്ള പാട്ടും കളിയും ചിരിയും മേളവും ആഘോഷങ്ങളും ആൻഡ് ഇതോടൊപ്പം തന്നെ സമ്മാനങ്ങളും നല്ലൊരു സദ്യയും, ഖടക് റെസ്റ്റോറൻറ്റിൻ്റെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഓണസദ്യയും ഒക്കെ അവർ അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അയച്ചുതരാവുന്നതാണ്, നിങ്ങൾ മെൻഷൻ ചെയ്തതാണ് എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചോളാം കേട്ടോ. അപ്പോൾ ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തിന്റെ പേരും നമ്പരും. അങ്ങനെയാണെങ്കിൽ ഇനി അത് ഇതർ നിങ്ങൾ തന്നെ അതിന് വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെയാണ് നിങ്ങൾ ഈ ഒരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിന്റെ പേരും നമ്പരും നമുക്ക് അയച്ചു തരിക 0585829220 ഇനി പരിമിതമായിട്ടുള്ള സ്ലോട്ടുകളെ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് മെസ്സേജ് അയച്ചേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ, ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: ഒരുപക്ഷെ ഇതായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊജക്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗോസിപ്പുകളൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോസിപ്പുകൾ വരുന്നതനുസരിച്ച് സിനി ഫയലുകളുടെയൊക്കെ ഇൻഫർമേഷൻസ് പ്രകാരം മമ്മൂട്ടി കമ്പനി ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സംവിധാനം ചെയ്യുന്നത് വേറെ ആരുമല്ല, നിതീഷ് സഹദേവ്. അത്രമാത്രം നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ കോംബോ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. കാരണം ഇപ്പോൾ റീസെന്റ് ടൈംസിൽ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക് ചെയ്തിരിക്കുന്ന സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് കുറച്ചൊക്കെ ഒരു ടഫ് ആൻഡ് ടിപ്പിക്കൽ, അദ്ദേഹത്തിന് ഏറ്റവും കൺവീനിയൻ്റ്ലി ചെയ്യാറുള്ള തരം ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഫൺ എലമെന്റിലുള്ള ചില കഥാപാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത ലാസ്റ്റ് പടം ഷൈലോക്ക് ഒക്കെയാണ്. അതിനുശേഷം അങ്ങനെ എക്സ്ട്രീംലി ഇപ്പൊ ടർബോയിലൊക്കെ കുറെ അധികം ഫണ്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഇപ്പൊ രാജമാണിക്കും അല്ലെങ്കിൽ തുറപ്പുകുലാൻ വൈബിൽ നമ്മൾ കാണുന്ന ഒരു സിനിമ ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും കുറെ ചിരിക്കാനുള്ള ഒരു ഒരു മെറ്റീരിയൽ സിനിമ തന്നെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ ചിത്രത്തിന് ചിത്രീകരണം ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിതീഷ് സഹദേവ് എന്ന് പറയുമ്പോൾ ആ സംവിധായകന്റെ ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ USB അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങൾ തന്നെയാണ്. ഫാലിമി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ 80s and 90s വന്ന ചില സിനിമകൾ കണ്ടിട്ടായിരിക്കും ഉച്ച സമയത്തൊക്കെ ചോറുണ്ടെന്ന സമയത്ത് യൂട്യൂബിൽ എന്തെങ്കിലും കാണാൻ വേണ്ടി 80s and 90s പടങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു ജോണറിൽ അന്ന് കണ്ടിരുന്ന ആ സിനിമകളുടെ അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ് നിതീഷ് സഹദേവ് ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ബേസിൽ എത്തിയ ഫാലിമി എന്ന് പറഞ്ഞ പടം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ പോയിട്ട് തമിഴിലെ ജീവ എന്ന സ്റ്റാറിനൊരു മെഗാ കംബാക്ക് കൊടുത്തുകൊണ്ട് വലിയ സിനിമകളോടൊപ്പം റിലീസായ ഒരു പടം തലൈവർ തമ്പി തലമയിൽ, അതൊരു വലിയ ഹിറ്റിലേക്ക് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകൾക്ക് ശേഷം അദ്ദേഹം ഒന്നിക്കുന്നത് മമ്മൂക്കയായിട്ടാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിലെ നസ്ലിൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ ആക്ച്വലി ഇത് കുറേ ഫണ്ണൊക്കെയുള്ള ഒരു ഒരു ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പറയുന്നൊരു കഥയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ.

ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: You are tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. ചർച്ചയിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ഡൽഹി പ്രതിഷേധം, വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷായെന്ന് രാഹുൽ. വിദ്യാഭ്യാസ രംഗം RSS കൈയടക്കിയെന്ന് രാഹുൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇറാഖിൽ US സൗദി സംയുക്ത ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദവോട്ടോടെയാണ് കേന്ദ്രം ബിൽ പാസാക്കിയത്. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഉടനീളം സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ കടുത്ത വാക്പോരാണ് നടത്തിയത്. നാളെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെത്തും. പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയും സമയബന്ധിത വിചാരണ ഉറപ്പാക്കുകയുമാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പിലും ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കർശന ശിക്ഷ ഉറപ്പാക്കും. ബിൽ പ്രകാരം നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ആവശ്യമായ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള അധികാരം ലഭിക്കും. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനകം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ദിവസേന വിചാരണ നടത്തി കേസ് തീർപ്പാക്കണം. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ വിധികൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുകയും അപ്പീൽ സ്വീകരിച്ച ശേഷം 3 മാസത്തിനകം തീർപ്പാക്കുകയും വേണം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെയും RSSനെയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന ഗുരുതര ആരോപണം രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തി. അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചു. ആരോപണത്തിന് രാഹുൽ ഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാരോപിച്ച് BJP NDA അംഗങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിധി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്റി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നാളെ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനുശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡൽഹിയിലെ സി ജെ പി പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എ ഐ വൈ എഫ് നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ ആർ എസ് എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും ആർ എസ് എസ് അതിനോട് യോജിക്കുന്നില്ലെന്നും ആർ എസ് എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് കെ ബി ശ്രീകുമാർ പറഞ്ഞു. ആർ എസ് എസിന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ ടി ജി മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും ആർ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സി ജെ പി മാർച്ചിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി ഡി സി പി. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിനെ വിടാതെ ഡൽഹി പോലീസ്. എ കെ ജി ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി എം അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. എം വി അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. വടകര എം ഡി എം എ കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേർ അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് യുഎസ് സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും യുഎസ് സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി യുഎസ് സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി പിഎംഎഫ് അറിയിച്ചു. യുഎസ് സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യുഎഇ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ടുവച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കാൻ ആർ ടി എ താൽക്കാലിക എസ്കലേറ്റർ സ്ഥാപിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുകയും സ്റ്റേഷനിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കുകയുമാണ് താൽക്കാലിക സംവിധാനത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ സംവിധാനം ഉപയോഗത്തിലുണ്ടാകുമെന്ന് ആർ ടി എ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: Time check.
0: Brought to you by Ozone Cargo.
5: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ്
0: 11
5: മഴ പെയ്തോ? എവിടെയും മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. എന്തായാലും ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 54%.
4: വെതർ അപ്ഡേറ്റ്
0: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതിന് ഒരാളെ വളർത്താനും പറ്റും, ഒരു വലിയ പ്രസ്ഥാനത്തെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഗോസിപ്പുകൾ കൊണ്ടുപോലും തളർത്താനും പറ്റും. നമ്മുടെ മുൻ അനുഭവങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇരുതല പ്രഭാവം അല്ലേ. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായും കർശനമായും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അത് കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന ഒരു രാജ്യമാണ് UAE. അതിനെക്കുറിച്ച് കർശനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് UAE. ആ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ പണി പാടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഏറ്റവും ആദ്യം നമ്മൾ ആശ്രയിക്കുന്ന മാധ്യമങ്ങളിലൊന്ന് നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പേജുകൾ തന്നെയായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് അഭിപ്രായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവനകളൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ UAE ഓൺലൈൻ റിവ്യൂ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് നല്ല പണി കിട്ടും. കാരണം 5 lakh dirhams വരെ ഫൈനും അതോടൊപ്പം തന്നെ തടവും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സർവീസുകളിലോ ഒക്കെ നമ്മൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അസംതൃപ്തി അറിയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആൻഡ് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതിന്റെ റെസ്പോൺസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കുന്ന അതോറിറ്റീസാണ് UAE-യിലുള്ള എല്ലാ അതോറിറ്റീസും. എല്ലാ ഏരിയാസിലുള്ള കസ്റ്റമർ പ്രൊട്ടക്ഷനൊക്കെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനും കൺസ്യൂമർ വാല്യൂസിനും ഒക്കെ അത്രമാത്രം പരിഗണന കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ ഒക്കെ അസംതൃപ്തി നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസിൻ്റെ കൂട്ടത്തിലോ ഒക്കെ തന്നെ നമ്മൾ നെഗറ്റീവ് റിവ്യൂസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ നിയമ പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചേക്കാം എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. UAE-യിലെ നിയമ വിദഗ്ധർ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേവലം ഒരു ഉപഭോക്തൃ അഭിപ്രായം എന്നതിൽ നിന്നും എപ്പോഴും ഒരു റിവ്യൂ നമ്മൾ ഒരു ഡീഫേമേഷൻ അഥവാ സൈബർ കുറ്റകൃത്യമായിട്ട് മാറും എന്നുള്ളൊരു കാര്യമാണ് ഈ നിയമ വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. കാരണം ഒരു പബ്ലിക് ഡൊമൈനിൽ നമുക്ക് മാത്രം ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ തവണയും എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു അസംതൃപ്തി നൽകിയെന്നുണ്ടെങ്കിൽ, പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നിരിക്കാം. അപ്പോൾ എൻ്റെ അസംതൃപ്തി എന്തെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്ക് അതോറിറ്റീസിനെ അറിയിക്കാനുള്ള അത് അതിൻ്റെതായിട്ടുള്ള ചാനലിലൂടെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരമുള്ളപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ്ലി ആ ഒരു ബ്രാൻഡിനെ താറടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രാൻഡിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്തരത്തിലെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു പരിപാടിയായിരിക്കും. സോ അതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഒരു ബോധം മനസ്സിൽ സൂക്ഷിക്കുക, നല്ല പണി കിട്ടും. 5 lakh dirhams വരെ ഫൈനും അതിൻ്റെതോടൊപ്പം തടവുമൊക്കെയാണ് കാത്തിരിക്കുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: നിങ്ങൾ ഈ മാർവൽ ഡി സി സിനിമകളുടെ ഒക്കെ ഒരു ആരാധകനാണോ? പ്രത്യേകിച്ചും മാർവലിന്റെ സൂപ്പർ ഹീറോ സിനിമകൾ എനിക്ക് ഡി സിയേക്കാൾ കുറച്ചുകൂടി, ഇപ്പൊ ഡി സി സിനിമകളാണ് ആസ് എ സിനിമ നമുക്ക് കാണാനായിട്ട് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിലും മാർവലിന്റെ ആ ഒരു കളർഫുൾനെസ്, ആ ഒരു കുറച്ച് ഫണ്ണി ആയിട്ട് സൂപ്പർ ഹീറോസിനെ അവതരിപ്പിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കര കണക്ടിങ് ആണ്. ഞാനൊരു ഒരു ലെഷർ ടൈം, ഒരു കുറച്ച് സമയം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ട് ഞാൻ ഏറ്റവും ആദ്യം ആശ്രയിക്കാറുള്ളത് മാർവലിന്റെ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ എൻറ്റയർ സിനിമകൾ കംപ്ലീറ്റ്ലി ആ ഒരു മാർവൽ സീരീസിൽ വന്നിട്ടില്ല. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ തവണ അത് കംപ്ലീറ്റ്ലി ഒരേ ലൈനപ്പിൽ തന്നെ കണ്ടു തീർത്തിട്ടുണ്ട്. അതായത് അയൺമാൻ ഫസ്റ്റിൽ തുടങ്ങി അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അവസാനിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ലൈനപ്പിൽ വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം പടങ്ങളുണ്ട്. ഇപ്പോൾ അവഞ്ചേഴ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ആവട്ടെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജിയർ ആവട്ടെ, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, പിന്നെ അങ്ങനെ കുറേ അതുമായി ചേർന്ന് വരുന്ന കുറേയധികം സിനിമകളുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമകളൊക്കെ ഒരേ രീതിയിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും വേറൊരു യൂണിവേഴ്സിലേക്ക് എത്തപ്പെടുമ്പോൾ എനിക്ക് ആ ഒരു വൈബ് പരിപാടി ഭയങ്കരമായിട്ട് വർക്ക് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാർവലിൻ്റെ ആരാധകർ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ തരംതിരിക്കാം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവരുടെ സിനിമകളൊക്കെ ഫോളോ ചെയ്യുന്ന ആരാധകരും, 2019-20 വന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം അവിടെ ഒന്ന് പോസ് ചെയ്ത് 2 വർഷത്തിലോ 3 വർഷത്തിനോ ഇടയിൽ വരുന്ന സ്പൈഡർമാൻ സിനിമകൾ മാത്രം കാണുന്ന ആരാധകരുണ്ട്. അപ്പോൾ അവരൊക്കെ വീണ്ടും മാർവലിലേക്ക് തിരികെ എത്തുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഈ ഒരു വർഷം 2026. കാരണം ലോകത്തിലെ തന്നെ ഈ വർഷം ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമ ഈ ഡിസംബറിൽ റിലീസാവാനിരിക്കുന്ന അവഞ്ചേഴ്സിന്റെ ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ പഴയ അവഞ്ചേഴ്സിന്റെ സൂപ്പർ ഹീറോസ് ഇൻക്ലൂഡിംഗ് റോബർട്ട് ഡൗണി ജൂനിയർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നതും. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് അതിന്റെ ഒരു ട്രെയിലർ എന്ന നിലയിൽ വരുന്ന ഒരു സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ലോകമെമ്പാടും സ്പൈഡർമാന്റെ ഓളം തീർക്കുകയാണെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ യുഎയിലെ തന്നെ പ്രധാനപ്പെട്ട മോളുകളിലേക്കോ അല്ലെങ്കിൽ ഷോപ്പിംഗ് സെന്റേഴ്സിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും സ്പൈഡർമാന്റെ മാസ്കുകൾ, അല്ലെങ്കിൽ സ്പൈഡർമാന്റെ അറ്റയേഴ്സ് ആൻഡ് സ്പൈഡർമാൻ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും അതിൻ്റെ ഒരു ഓളം ഭയങ്കര വലുതാണെന്ന് വേണം പറയാനായിട്ട്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം പ്രീ സെയിൽസിൽ ഏതാണ്ട് ഒരു സാധാരണ ഒരു സൂപ്പർ താര മലയാള സിനിമയ്ക്ക് കിട്ടുന്ന പ്രീ സെയിൽസാണ് ഇപ്പോൾ സ്പൈഡർമാന് കിട്ടിയിട്ടുള്ളത്. 2-3 കോടികൾ അടുപ്പിച്ച് 2.8 crores പ്രീ സെയിൽ ബിസിനസ് കേരളത്തിൽ മാത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ആൻറ്റിസിപ്പേഷനാണ് ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഹോളിവുഡ് സിനിമാ പ്രേമികൾക്കിടയിലുള്ളത് എന്നുള്ളതാണ് അത് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ള സൂപ്പർ ഹീറോസിനെ പോലെ അല്ലല്ലോ സ്പൈഡർമാനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുസൃതിയും ആ ഒരു സൂപ്പർ ഹീറോയെ അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം. അതിപ്പോൾ ടോബി മഗവറിൻ്റെ ആദ്യത്തെ ആ സോണി സീരീസിൽ വന്നുകൊണ്ടിരുന്ന സ്പൈഡർമാൻ ആവട്ടെ, ആ സിനിമയായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ പോപ്പ് കൾച്ചറുമായിട്ട് കണക്ട് ആയി നിൽക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ സൂപ്പർ ഹീറോ ആയിരുന്നു ടോബി മഗവറിൻ്റെ ആ ഒരു സ്പൈഡർമാൻ. കാരണം എല്ലാ തരത്തിലും പരാജയം മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന, വില്ലനാവാൻ 101% അർഹതയുള്ള ഒരു സാധാരണ പയ്യൻ അവൻ്റെ കയ്യിൽ ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടുന്ന സമയത്ത് ഒരു റേഡിയോ ആക്റ്റീവ് ചെലന്തി കടിച്ച് അവനിലേക്ക് വരുന്ന ആ ഒരു സൂപ്പർ ഹീറോ പവറിനെ അവൻ കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആ ഒരു സിനിമ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു വൺ ടൈം വണ്ടർ തന്നെയായിരുന്നു അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, അതിനുശേഷം അമേസിംഗ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രൂ ഗർഫീൽഡ് എന്ന നടൻ അഭിനയിച്ച സ്പൈഡർമാൻ സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോഴുള്ള ഈ ഒരു മാർവലിൻ്റെ അവഞ്ചേഴ്സ് സീരീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ പയ്യൻ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ സീരീസ് വരുന്നത്. പക്ഷേ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും അധികം സ്പൈഡർമാൻ സിനിമകളിൽ അഭിനയിച്ച താരമെന്നുള്ള റെക്കോർഡും ടോം ഹോളണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ ഞാൻ ആക്ച്വലി കാത്തിരിക്കുകയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ തിരിച്ചുവരവാണ് ഇന്ത്യൻ ടെക് കോളങ്ങളിലെ ഏറ്റവും വലിയ വാർത്തകളെന്ന്. ബ്രാൻഡ് വേറൊന്നുമല്ല, ചെകുത്താനെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരുന്ന, ചെകുത്താന്റെ കൊമ്പിനെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരുന്ന, ലോഗോ ആക്കിയിരുന്ന ഒനീഡ എന്ന ബ്രാൻഡാണ്. ഒനീഡ ടി വി എപ്പോഴെങ്കിലും വീട്ടിലുണ്ടായിരുന്നവർ ആയിരിക്കും നമ്മൾ 90s അല്ലെങ്കിൽ 80s കിഡ്സ് എല്ലാവരും. കാരണം ഇന്ത്യയെ കളർ ടി വി കാണാൻ പ്രേരിപ്പിച്ച് തുടങ്ങിയ ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു ഒനീഡ. ആ ഒരു സമയത്ത് അത്രയും വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ കളർ ടി വി ടെലിവിഷൻ വിപണിയിൽ തരംഗം സൃഷ്ടിച്ച ബ്രാൻഡായിരുന്നു ഒനീഡ. ആക്ച്വലി അതിൻ്റെ ഒരു അവരുടെ ടേം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു ടാഗ് ലൈൻ തന്നെ, നൈബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്നുള്ളതായിരുന്നു. അതായത് അയൽക്കാരൻ്റെ അസൂയ ഉടമയുടെ അഭിമാനം. നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽക്കാരന് നിങ്ങളോട് അസൂയ തോന്നും. കാരണം അത് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നായിരിക്കും ഒനീഡയുടെ ഒരു ടി വി എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ടാഗ് ലൈനും കാര്യങ്ങളും ഒക്കെ. അതിലൊരു ചെകുത്താൻ കഥാപാത്രമൊക്കെ ഒരു തലമുറയുടെ ഓർമ്മകളിൽ നിന്നും മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. എത്രയോ പരസ്യങ്ങൾ അല്ലേ. അപ്പോൾ ആഗോള ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളുടെ കടുത്ത മത്സരത്തിൽ വിപണി വിധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒനീഡ, ഇപ്പോൾ LG ഉൾപ്പെടെ, സാംസങ് ഉൾപ്പെടെ, ആൻഡ് മാത്രമല്ല LCD LED ടിവികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒനീഡയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പേസ് നിലനിർത്താൻ പറ്റാതെ പോവുകയും അവർ ആ ഒരു മാർക്കറ്റിൽ, ആ ഒരു കോമ്പറ്റീഷനിൽ നിന്നും പിറകിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒനീഡ തിരിച്ചു വരികയാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 ഇരട്ടി വളർച്ചയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒനീഡയുടെ ഐതിഹാസികമായിട്ടുള്ള ചെകുത്താനെയൊക്കെ മാറ്റിയ ഒരു സംഗതിയൊക്കെ വലിയ വാർത്തകളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ആ ചെകുത്താനെ തന്നെ വീണ്ടും ബ്രാൻഡ് അംബാസഡറാക്കി വീണ്ടും പരസ്യമാക്കിക്കൊണ്ട് തന്നെ വിപണിയിലേക്ക് എത്താനാണ് അവരുടെ തീരുമാനം. വെറുമൊരു വികാരത്തെ ആശ്രയിച്ചുള്ള നീക്കമല്ല ഇത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇന്ത്യയിൽ എമ്പാടുമായിട്ട് അവർ വലിയൊരു കൺസ്യൂമർ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പഴയ തലമുറയ്ക്കൊപ്പം ഇപ്പോഴുള്ള ഈ ഒരു പുതിയ തലമുറയ്ക്കും ഈ ഒരു കഥാപാത്രത്തോടുള്ള വലിയ പരിചയവും സ്വീകാര്യതയും ഒക്കെ ഉണ്ടെന്ന് കണക്കിലാക്കി അവർ ആ കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒനീഡയെ റീബ്രാൻഡ് ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരം ചില ബ്രാൻഡുകൾ, ഇപ്പോൾ BPL അത്തരത്തിലുള്ള ഒരു ബ്രാൻഡായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ടെലികോം മേഖലയിലേക്ക് തന്നെ വരികയാണെങ്കിൽ എയർസെൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ടാറ്റ ഡോകോമോ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മകളിൽ അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് കണ്ടുപോയ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇവയൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ നൊസ്റ്റാൾജിയും നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളും കൂടിയാണ് തിരിച്ചു വരുന്നത്. ഉണ്ണീടെ വരട്ടെ, നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു പ്രകടനം തന്നെ ഈ ഒരു മാർക്കറ്റിൽ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. ചർച്ചയിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ഡൽഹി പ്രതിഷേധം, വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അമിത്ഷാ എന്ന് രാഹുൽ. വിദ്യാഭ്യാസ രംഗം RSS കൈയടക്കിയെന്ന് രാഹുൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇറാഖിൽ US സൗദി സംയുക്ത ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതു പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദവോട്ടോടെയാണ് കേന്ദ്രം ബിൽ പാസാക്കിയത്. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഉടനീളം സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ കടുത്ത വാക്പോരാണ് നടത്തിയത്. നാളെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെത്തും. പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണങ്ങൾ വേഗത്തിലാക്കുകയും സമയബന്ധിത വിചാരണ ഉറപ്പാക്കുകയുമാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പിലും ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കർശന ശിക്ഷ ഉറപ്പാക്കും. ബിൽ പ്രകാരം നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ആവശ്യമായ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള അധികാരം ലഭിക്കും. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനകം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ദിവസേന വിചാരണ നടത്തി കേസ് തീർപ്പാക്കണം. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ വിധികൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതിയിലെ 2-അംഗ ബെഞ്ച് പരിഗണിക്കുകയും അപ്പീൽ സ്വീകരിച്ച ശേഷം 3 മാസത്തിനകം തീർപ്പാക്കുകയും വേണം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെയും RSSനെയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന ഗുരുതര ആരോപണം രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തി. അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ഭരണപക്ഷം ശക്തമായി വിമർശിച്ചു. ആരോപണത്തിന് രാഹുൽ ഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഭ്യന്തരമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാരോപിച്ച് BJP NDA അംഗങ്ങളും രംഗത്തെത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും RSS പശ്ചാത്തലമുള്ളവരാണ് VC മാരായി ഇരിക്കുന്നതെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുന്നുവെന്നും രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ഇഡിയറ്റുകൾ തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതായി രാഹുൽ. കുട്ടികളുടെ വികാരമാണ് താൻ ലോക്സഭയിൽ പങ്കുവയ്ക്കുന്നതെന്ന് രാഹുൽ. പരാമർശം പിൻവലിക്കില്ലെന്നും രാഹുൽ ഗാന്ധി. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ ബാബ്രി മസ്ജിദ് തകർത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരയെ ഇല്ലാതാക്കുമെന്നാണ് പ്രസ്താവന. ഉടുപ്പി പോലീസാണ് കേസെടുത്തത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള സർക്കാർ. അസറ്റ് മാനേജ്മെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ്, സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് ശ്രീജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. 96 ബാച്ചുകാരായ ശ്രീജിത്തിനെയും വിജയ് സാക്രയും ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നാളെ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോഴുള്ള ഒഴിവിലാണ് നിയമനം നൽകേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ സമചിത്തതയോടെ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തു, നിരവധി വിമർശനങ്ങൾ നടത്തി. അവർ സ്വയം ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ തുടരന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. വിജിലൻസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞു. പാചകത്തെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീവിരുദ്ധമെന്ന വിമർശനങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല, വെറുതെ വിവാദമുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. പെൺമക്കൾ എന്നല്ല, മക്കൾക്ക് പകർന്നു നൽകണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടിൽ നെയ്യ് കൊടുത്തവർക്കും വാങ്ങിയവർക്കും പങ്കുണ്ടെന്ന ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന് ശേഷം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡൽഹിയിലെ സിജെപി പ്രതിഷേധക്കാർക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ആർഎസ്എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ കേസെടുക്കാൻ വൈകുന്നതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. പരാമർശം വിവാദമായതോടെ ആർഎസ്എസ് സഹയാത്രികൻ ടി ജി മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമെന്നും ആർഎസ്എസ് അതിനോട് യോജിക്കുന്നില്ലെന്നും ആർഎസ്എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് കെ ബി ശ്രീകുമാർ പറഞ്ഞു. ആർഎസ്എസിന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ ടി ജി മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും ആർഎസ്എസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാസേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾക്കടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിജെപി മാർച്ചിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഡൽഹി DCP. പെല്ലറ്റ് ആക്രമണം നടക്കുമ്പോൾ താൻ ആ മേഖലയിലില്ല. ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയായിരുന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് കോടതിയിൽ. അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അപേക്ഷ നൽകി. ഉടൻ പരിഗണിക്കണമെന്ന് ഐഷി ആവശ്യപ്പെട്ടു. ഐഷി ഘോഷിന് വിടാതെ ഡൽഹി പോലീസ്. AKG ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് വിവരങ്ങൾ തേടി. അർദ്ധരാത്രിയിലാണ് പോലീസ് മഫ്തിയിലെത്തിയത്. ഐഷി ഘോഷിന്റെ താമസസ്ഥലം അടക്കമുള്ള വിവരങ്ങളാണ് തേടിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM അറിയിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പൽ യുക്രൈൻ തീരത്ത് കുടുങ്ങി. ചുറ്റും ആക്രമണം നടക്കുന്നതായി നാവികർ. കപ്പലിൽ 13 ഇന്ത്യക്കാർ. MV അമീർ 1 എന്ന കപ്പലിലാണ് നാവികർ കുടുങ്ങിയിരിക്കുന്നത്. കരിങ്കടൽ തീരത്തെ യുക്രൈനിയൻ തുറമുഖമായ ചോർണോമോസ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. പകർപ്പവകാശ നിയമലംഘനത്തിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൈറസിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1263 വെബ്സൈറ്റുകൾ തടഞ്ഞ് കേന്ദ്രം. വടകര MDMA കേസിൽ ഡെലിവറി ബോയ് അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഇയാളുടെ അക്കൌണ്ടിലൂടെ നടന്നത് 1 കോടിയോളം രൂപയുടെ ഇടപാട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേർ അധ്യാപികമാരാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് US സൈന്യം. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും എല്ലാം വിജയകരമായി തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ്. അതിനിടെ സൌദിയിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് പറന്നെത്തിയ നിരവധി ഡ്രോണുകൾ സൌദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമം നടന്നതെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൌദി US സംയുക്താക്രമണം. സൌദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്നാരോപിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. സൈനിക നടപടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി PMF അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് ഇറാഖിൽ ആക്രമണം നടത്തിയതായി നേരത്തെ സൌദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം. ജോർദാനിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏതൊരു ആക്രമണ നീക്കത്തെയും ചെറുക്കാൻ സേന സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പുതിയൊരു സംവിധാനം നടപ്പാക്കാൻ ഒമാൻ ഇറാന് നിർദ്ദേശം നൽകി. ഗൾഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് ഒമാൻ മുന്നോട്ടുവച്ച ഫോർമുല. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ദുബായ് മോൾ മെട്രോ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കാൻ RTA താൽക്കാലിക എസ്കലേറ്റർ സ്ഥാപിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുകയും സ്റ്റേഷനിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം എളുപ്പമാക്കുകയുമാണ് താൽക്കാലിക സംവിധാനത്തിന്റെ ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ സംവിധാനം ഉപയോഗത്തിലുണ്ടാകുമെന്ന് RTA അറിയിച്ചു. Keep listening to Home 92.2 FM.

0: FM News was brought to you by Danya Group of Companies since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

തിരികെ താം ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദുബായിൽ ഈ ബെഡ് സ്പേസ് ലോ നിയമങ്ങളൊക്കെ പാലിച്ചില്ലെങ്കിൽ 1 മില്യൺ ദിർഹംസ് വരെ 1 മില്യൺ ദിർഹംസ് വരെ ഫൈൻ കിട്ടുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഞാനിന്ന് ഫൈനിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നേരത്തെ ഞാൻ കഴിഞ്ഞ മണിക്കൂറിലും ഇതിനെക്കുറിച്ചല്ല, നേരത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ റിവ്യൂസിനൊക്കെ കുറിച്ചല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് 5 മില്യൺ ഫൈൻ കിട്ടുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ. ഏറ്റവും പുതിയ നിയമപ്രകാരം ഇവിടെ പങ്കിട്ടുള്ള ഒരു ഷെയർഡ് അക്കോമഡേഷൻ ഒരുക്കുന്നതിനൊക്കെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അനുമതി വളരെ നിർബന്ധമാണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. കാരണം പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് 5 മില്യൺ ഫൈൻ കിട്ടുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ. ഏറ്റവും പുതിയ നിയമപ്രകാരം ഇവിടെ പങ്കിട്ടുള്ള ഒരു ഷെയർഡ് അക്കോമഡേഷൻ ഒരുക്കുന്നതിനൊക്കെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അനുമതി

ായിട്ടും പാലിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം. കാരണം ഇത്തരം പുതിയ പുതിയ ഘടനകൾ അല്ലെങ്കിൽ പുതിയ പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ പിറകിലും ഒരു വലിയ കാരണം തന്നെയുണ്ട്. കാരണം ആരോഗ്യം ആൻഡ് അതോടൊപ്പം തന്നെ സുരക്ഷ ആൻഡ് ജീവിത നിലവാരം ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള ബെഡ് സ്പേസുകളും അപ്പാർട്ട്മെന്റുകളിലെ അനധികൃത പാർട്ടീഷനുകളും അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അതോറിറ്റീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻഡ് ഷെയറിംഗ് അക്കോമഡേഷൻസിന് സ്ഥലം നൽകുന്നവർ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റ് നേടിയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ആൻഡ് ഈ പറയുന്നവർക്ക് മാത്രമേ ആക്ച്വലി പെർമിറ്റ് ലഭിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കണം. പ്രോപ്പർട്ടി ഉടമകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ഉള്ള പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചെയ്യുന്നതിനുള്ള പെർമിറ്റ്, പ്രത്യേകിച്ചും ഈ ബെഡ് സ്പേസ് അല്ലെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻസ് ഒരുക്കാനുള്ള പെർമിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ യൂഷ്വലി ഒരിടത്ത് ടെനന്റായിട്ട് നമ്മൾ താമസിക്കുകയാണ്, ടെനന്റായിട്ട് താമസിക്കുന്ന സമയത്ത് നമ്മുടെ പേരിലെടുത്ത ഒരു ഫ്ലാറ്റിന് ഇത്തരത്തിലൊന്നും ചെയ്യാനുള്ള അനുവാദം ഇല്ല എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പാർട്ട്മെന്റുകൾ സബ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദമില്ല. ബെഡ് സ്പേസുകൾ വാടകയ്ക്ക് നൽകുക അല്ലെങ്കിൽ ഷെയർഡ് അക്കോമഡേഷന് വേണ്ടുന്ന തരത്തിലേക്ക് പാർട്ടീഷൻസ് ചെയ്യുക, ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം ഓർത്തുവെക്കുക. ആവശ്യമായിട്ടുള്ള അനുമതികളൊക്കെ ഇല്ലാതെ ഷെയർഡ് അക്കോമഡേഷൻസോ പ്രവർത്തിപ്പിക്കുന്നത് ഏതാണ്ട് 500 ദിർഹംസ് മുതൽ 500,000 ദിർഹംസ് വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക കേട്ടോ. നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം നമുക്ക് അറിയാതെ ആരുടെയെങ്കിലും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് എന്നാൽ ഇത് നല്ലൊരു പ്ലാനാണല്ലോ, ഇത് നല്ലൊരു സാധ്യതയാണല്ലോ എന്നൊക്കെ കരുതി നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫൈൻ വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഇതിൻ്റെ വലിയൊരു ഗ്രാവിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇറങ്ങിത്തിരിക്കുക. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: നമ്മുടെ മലയാള സിനിമയുടെ കർവേച്ചർ, അത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എത്രമാത്രം വളരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നല്ല സിനിമകൾ, പ്രത്യേകിച്ചും കാമ്പുള്ള സിനിമകൾ മലയാളം ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ എമ്പാടും പരക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അക്രോസ് അതർ ഇൻഡസ്ട്രീസ് എല്ലാ പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖ സംവിധായകരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമകളിലാണ് ഏറ്റവും കാമ്പുള്ള മനുഷ്യന്റെ കഥ പറയുന്ന, സാധാരണക്കാരുടെ കഥ പറയുന്ന, നമ്മളീ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഹീറോസിന്റെ കഥകളല്ല പറയുന്നത്, എപ്പോഴും മണ്ണിൽ ചേർന്ന് നിൽക്കുന്ന നായകന്മാരുടെ അല്ലെങ്കിൽ മണ്ണിൽ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ വരാറുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ഒരു സാമ്പത്തിക സൈഡിനേക്കാൾ ഉപരിയായിട്ട് ഇതിന്റെ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോമിനെ സ്നേഹിക്കുന്നതിന്റെ പരമായിട്ട് ഒരുപാട് വലിയ വലിയ വലിയ വലിയ ബിഗ് കോർപ്പറേറ്റ് ഇൻഡസ്ട്രീസും ഒക്കെ തന്നെ മലയാള സിനിമയിലേക്ക് കടന്നു വരാറുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും പുതിയ അഡിഷൻ ആണ് തെലുങ്ക് സ്റ്റാർ ആയിട്ടുള്ള നാനി കേട്ടോ. നാനി ആക്ച്വലി മലയാളത്തിലെ രണ്ട് താരങ്ങളെ വെച്ചിട്ട് അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മലയാളത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിനിടയ്ക്ക് നമ്മുടെ ധനുഷ് ആക്ച്വലി ഈ ലോഹയുടെ ഒക്കെ സംവിധായകൻ അരുൺ ഡൊമിനിക്കിന്റെ ആദ്യത്തെ പടം ഓർമ്മയുണ്ടോ, ടോവിനോ നായകനായ തരംഗം ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വണ്ടർ ബെയർ പിക്ചേഴ്സ് ആയിരുന്നു, അത് ധനുഷ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നതെന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ അതുപോലെ തന്നെ നാനി മലയാള സിനിമയിലേക്ക് വരികയാണ്. നാനി ആക്ച്വലി രണ്ട് പടം മലയാള താരങ്ങൾ വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ടാണ് നാനി ഒരു സിനിമ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ നസ്ലിനെ നായകനാക്കിയും ഒരു സിനിമ നിർമ്മിക്കുന്നത്, ആ സിനിമയ്ക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് നാനിയാണ് എന്നാണ് ഇങ്ങനെ ചില കോളങ്ങൾ ചില മൂവി ഫയലുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തെലുങ്ക് സൂപ്പർ സ്റ്റാറാണ് ആക്ച്വലി നാനി, അവിടെ ഭയങ്കര വലിയൊരു ഫാൻ ബേസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്ന രണ്ട് ചിത്രങ്ങളിലേക്ക് മലയാള നടന്മാരെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്കും ആ ഒരു ഇൻഡസ്ട്രിയിലെ വലിയ ടെക്നീഷ്യൻസിനും താരങ്ങൾക്കുമൊക്കെ മലയാള താരങ്ങളിലും മലയാളത്തിൽ വരുന്ന കഥകളിലും മലയാളത്തിലെ നടന്മാരുടെ അഭിനയ വൈഭവത്തിലുമൊക്കെ അത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് വേണം വിശ്വസിക്കാനായിട്ട് അല്ലേ. നസ്ലിൻ നായകനായിട്ടുള്ള ചിത്രം ഒരുക്കുന്നത് മുരളീകാന്താണ്, ആൻഡ് ദുൽഖർ നായകനായിട്ടുള്ള ചിത്രം ഒരുക്കുന്നത് റാം ജഗദീഷ് ആണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഈ പ്രേമിലുമൊക്കെ ആക്ച്വലി തെലുങ്കിൽ ഭയങ്കര വലിയൊരു ഹിറ്റായിരുന്നു, അതുകൊണ്ട് തെലുങ്കിലും മലയാളത്തിലുമായിട്ട് ബൈലിംഗ്വലായിട്ടായിരിക്കും ഈ രണ്ട് സിനിമകളും. ഇവൻ ദോ ദുൽഖറിന്റെ പടങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ ദുൽഖറിന് ആക്ച്വലി തെലുങ്കിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്, സീതാരാമം ആൻഡ് ലക്കി ഭാസ്കർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. പ്രേമലുവിലൂടെ നസ്ലിനും അവിടെ വലിയൊരു ഫാൻ ബേസ് നേടിയെടുത്തിട്ടുണ്ട്. സോ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പടങ്ങളായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
5: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: ഇവയുടെ പല ഭാഗത്തും അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മുടെ വാട്സാപ്പ് ഞാനത് ലോഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാനത് ആലോചിച്ചത് സാധാരണ ഇതിൽ മഴയൊക്കെ പെയ്യാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും മഴ എവിടെയും പെയ്തില്ല മഴ എവിടെയും പെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും മിനിമം വിളിച്ചിട്ട് പറയാനുള്ളതാണ്, ഡാ പോടാ എഴുന്നേറ്റ് പോ അവിടുന്ന് ഞങ്ങൾക്ക് നല്ല മഴ ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ പലയിടത്തും മഴ കിട്ടിയിട്ടുണ്ട്. കുറേ പേര് ഫോട്ടോസും വീഡിയോസും എല്ലാം, എനിക്ക് തോന്നുന്നു കൂടുതലും ആ ഷാർജ ആൻഡ് മെയിൻലി റാസൽ ഖൈമ എമിറേറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എൻറ്റയർ ഏരിയാസിലല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യുവയുടെ പല ഭാഗങ്ങളിലും അത്യാവശ്യം ശക്തമായിട്ടുള്ള പൊടിക്കാറ്റും മഴയും ഒക്കെ ഉണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇൻസിയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അസ്ഥിര കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇൻസിയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആൻഡ് രാത്രി ഒരു 8-9 മണി വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പലയിടത്തും കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ്. 9 മണി എന്ന് വെച്ചാൽ ആയിട്ടില്ല, അപ്പം ഇപ്പം ഈ സമയത്തും ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. ആൻഡ് അപ്പോൾ നാളേക്ക് ഡ്രൈവ് ചെയ്യുന്നവർ അത്യാവശ്യം സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. നാളത്തെ ഒരു ദിവസം കൂടി നല്ല പൊടിക്കാറ്റും ഈ പറഞ്ഞ പോലെ കുറച്ച് മഴമേഘങ്ങളുടേതായിട്ടുള്ള ഒരു വർധനവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലായ്പ്പോഴും ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif. Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home.

0: 92.2 FM. Home is a feeling.
1: ഇതാ വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗരിയന്മാർ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്ക് അറിയോ? ദുബായില് സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling. Yeah.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.